ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. റേഡിയോ കൊച്ചി 90 FM, എറണാകുളം ഡയറീസ്. കേൾക്കാം എറണാകുളത്തെ വിശേഷങ്ങൾ.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എറണാകുളം ഡയറീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ദിലീപ് KR. കൊച്ചി നഗരത്തെ സമീപ പട്ടണങ്ങളിലേക്ക് വികസിപ്പിക്കണമെന്ന ജനങ്ങളുടെ വർഷങ്ങളുടെ നീണ്ട ആവശ്യം ഉയർത്തിക്കാട്ടിയും പ്രതീക്ഷ പങ്കുവച്ചും ജില്ലയുടെ സ്വന്തം മുഖ്യമന്ത്രി VD സതീശൻ തനിക്ക് കൊച്ചി പൗരാവലി നൽകിയ സ്വീകരണത്തിൽ സംസാരിച്ചു. കടവന്തര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നൽകിയ സ്വീകരണത്തിലാണ് കൊച്ചി നഗരം ഉൾപ്പെടുന്ന മാതൃജില്ലയായ എറണാകുളത്തിന്റെ വികസന സ്വപ്നങ്ങളെക്കുറിച്ച് തന്റെ കാഴ്ചപ്പാട് മുഖ്യമന്ത്രി വിശദീകരിച്ചത്. കൊച്ചി ഇനിയും മോഡേൺ ആകണമെന്ന് VD സതീശൻ പറഞ്ഞു. രാജ്യത്തിന് മാതൃക നഗരമാക്കി കൊച്ചിയെ മാറ്റണം. ട്വിൻ സിറ്റി എന്ന സങ്കല്പത്തിലേക്ക് പോകാം. അതിൽ ആലുവയും അങ്കമാലിയും വരും. അർബൻ പ്ലാനിംഗ് സർക്കാരിന്റെ മുൻഗണനയുള്ളതാണ്. മാറ്റത്തിന്റെ ഗുണഭോക്താക്കൾ നഗരവാസികൾ മാത്രമല്ല ഗ്രാമത്തിൽ താമസിക്കുന്നവരും ഉൾപ്പെടും. നഗരം ചേർന്ന് നിൽക്കുമ്പോൾ വിദ്യാഭ്യാസ, തൊഴിലവസരങ്ങൾ, ഗ്രാമത്തിലെ കുഞ്ഞുങ്ങളടക്കം എല്ലാ വിഭാഗങ്ങൾക്കും ലഭിക്കണം. മുഖ്യമന്ത്രിയും 3 മന്ത്രിമാരും മികച്ച MP മാരും 14 MLA മാരും ഉണ്ടെങ്കിൽ എറണാകുളത്തിന് അത് സാധ്യമാകും. കേരളത്തിന്റെ ചലച്ചിത്ര വ്യവസായത്തിന്റെ ആസ്ഥാനമാക്കി എറണാകുളത്തെ മാറ്റണം. സിനിമാ വ്യവസായം ഹൈദരാബാദിലും മദ്രാസിലുമെല്ലാം ചെയ്തതുപോലെ സിനിമാ രംഗത്ത് ഈ സർക്കാർ ഒരു കയ്യൊപ്പ് ചാർത്തും. ടൂറിസം രംഗത്ത് അത്ഭുതകരമായ സാധ്യതയുള്ള സ്ഥലമാണ് നമ്മുടേത്. കടൽ, ഉൾനാടൻ ജലഗതാഗതം, പശ്ചിമഘട്ടം എന്നിവ സംയോജിപ്പിച്ച് ഗതാഗത സംവിധാനത്തെ 6 മാസത്തിനുള്ളിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാൻ സർക്കാർ ജനങ്ങൾക്കൊപ്പമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. രാജ്യത്ത് ആദ്യമായി മുതിർന്ന പൌരന്മാർക്കായി ഒരു വകുപ്പ് രൂപവൽക്കരിച്ചത് കേരളത്തിലാണ്. ഒരു സമൂഹം പരിഷ്കൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത് മുതിർന്ന പൌരന്മാരോട് എങ്ങനെ പെരുമാറുന്നുവെന്ന് കണക്കാക്കിയാണ്. കേരളം ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്. സർക്കാരിന്റെ പരിഗണനയിൽ മുതിർന്ന പൌരന്മാരുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. ജില്ലാ കളക്ടർ G. പ്രിയങ്ക അധ്യക്ഷത വഹിച്ച സ്വീകരണ പരിപാടിയിൽ ഹൈബി ഇടൻ MP, നടന്മാരായ മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ, രമേഷ് പിഷാരടി MLA, റിട്ടയർഡ് ജസ്റ്റിസ് നാരായണക്കുറുപ്പ്, കൊച്ചി മേയർ VK മിനിമോൾ, മന്ത്രിമാരായ അനൂപ് ജേക്കബ്, റോജി M. ജോൺ, VE അബ്ദുൾ ഗഫൂർ അടക്കമുള്ളവർ പങ്കെടുത്തു. RTI കേരള ഫെഡറേഷന്റെ 2026 വിവരാവകാശ പുരസ്കാരത്തിന് സുപ്രീംകോടതി അഭിഭാഷകൻ ഡോക്ടർ ബോസ് എബ്രഹാം അർഹനായി. നിയമത്തിന്റെ പ്രചാരണത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങൾ സമഗ്രമായി വിലയിരുത്തിയാണ് പുരസ്കാരം. RTI പോർട്ടൽ രാജ്യമെങ്ങും നിലവിൽ വരാനും RTI നിയമത്തെ ദുർബലമാക്കുന്ന DPDP ആക്ടിനെതിരെയും അദ്ദേഹം സുപ്രീംകോടതിയിൽ നടത്തുന്ന നിയമ പോരാട്ടങ്ങൾ മുതൽ കൂട്ടായ ഗ്രന്ഥരചനകൾ വരെയുള്ള പരിശ്രമങ്ങൾ ജൂറി പരിഗണിച്ചു. മുൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ AA ഹക്കീം ചെയർമാനും ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ്, ഉപഭോക്തൃ കമ്മീഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് DB ബിനു, വയോജന കമ്മീഷൻ അംഗം KNK നമ്പൂതിരി എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. സാക്ഷ്യപത്രവും ഫലകവും 25,000 രൂപയും അടങ്ങിയ അവാർഡ് ജൂണിൽ കൊച്ചിയിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് RTI കേരള ഫെഡറേഷൻ ഭാരവാഹികൾ അറിയിച്ചു. അൽകാസർ വാച്ചസ് ആൻഡ് DQ വാച്ചസ് മിസ് ക്വീൻ കേരള 2026 നിതിക സോനു അഗസ്റ്റിൻ ജേതാവായി. ഇഷ ഹരീഷ് ഫസ്റ്റ് റണ്ണറപ്പും സായ് പൂജ സെക്കൻഡ് റണ്ണറപ്പുമായി. പെഗാസസ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കൊച്ചിയിലെ മെറീഡിയൻ ഹോട്ടലിൽ നടന്ന ഫിനാലെ നൈറ്റിൽ കഴിഞ്ഞ വർഷത്തെ വിജയി ദുർഗ സുരേന്ദ്രനും സാജ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽ CMDയും നിർമ്മാതാവുമായ സാജൻ വർഗീസ് എന്നിവർ നിതികയെ സുവർണ കിരീടം അണിയിച്ചു. എബോള വൈറസ് വ്യാപനവുമായി ബന്ധപ്പെട്ട മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ കഴിഞ്ഞ ആഴ്ച അവസാനം അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. വിമാനത്താവളത്തിൽ 24 മണിക്കൂറും സർവൈലൻസ് സംവിധാനം സജ്ജീകരിക്കും. തെർമൽ സ്ക്രീനിംഗ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ, 21 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററി പരിശോധന എന്നിവ ഏർപ്പെടുത്തും. രാജ്യാന്തര യാത്രക്കാർ ഇമിഗ്രേഷൻ വിഭാഗത്തിന് സെൽഫ് ഡിക്ലറേഷൻ ഫോം സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എബോള വൈറസിന്റെ 5 സ്പീഷീസുകളിൽ ബുണ്ടിബ്യൂഗോ എബോള വൈറസ് വകഭേദത്തിന് ഇതുവരെ ഫലപ്രദമായ വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ലെന്ന് യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും തുടർന്ന് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും ശരീരദ്രവങ്ങളിലൂടെ രോഗം പകരാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. രോഗബാധയ്ക്ക് ശേഷം 2 മുതൽ 21 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ കാലയളവ്. പനി, തൊണ്ടവേദന,

തലവേദന എന്നിവ ഉൾപ്പെടെയുള്ള ഫ്ലൂ സമാന ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ ഉണ്ടാവുക. രോഗത്തിന്റെ മരണനിരക്ക് 30 മുതൽ 50% വരെയാണെന്നും യോഗത്തിൽ വിശദീകരിച്ചു. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കോംഗോ, ഉഗാണ്ട, സൌത്ത് സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. എറണാകുളം ജനറൽ ആശുപത്രി, കളമശ്ശേരി സർക്കാർ ആശുപത്രി, ആലുവ ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലാണ് ഐസൊലേഷൻ വാർഡുകൾ നിലവിലുള്ളത്. ത്രീലെയർ മാസ്ക് ഉപയോഗം, സോപ്പ് ഉപയോഗിച്ചുള്ള കൈകഴുകൽ ഉൾപ്പെടെയുള്ള വ്യക്തിഗത സുരക്ഷാ നടപടികൾ കർശനമായി പാലിക്കാനും യോഗം നിർദ്ദേശിച്ചു. സിയാൽ എയർപോർട്ട് ഡയറക്ടർ മനു ജി, എയർപോർട്ട് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ റാഫേൽ ടെഡി, സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആയിഷ മാനിക കെ എ, CISF, ഇമിഗ്രേഷൻ, എയർലൈൻസ്, എയർപോർട്ട് അതോറിറ്റി, സിയാൽ ജീവനക്കാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങാനുള്ള വിമാനം താഴ്ന്നു പറന്നപ്പോ വീടിന്റെ മേച്ചിലോട് പറന്നുപോയതായി പരാതി. ഒക്കൽ നമ്പിള്ളി കവലയിൽ മാണിക്കെത്താൻ MV ജോയിയുടെ വീടിന്റെ 120 ഓടുകളാണ് നഷ്ടമായത്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനുള്ള വിമാനമാണ് കഴിഞ്ഞയാഴ്ച അവസാനം അസാധാരണമായ വിധത്തിൽ താഴ്ന്നു പറന്നത്. ഇതിനു മുൻപും ഈ പ്രദേശത്ത് ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ട്. പണ്ടാല പ്രസാദിന്റെ വീടിന്റെ മേച്ചിലോട് 3 പ്രാവശ്യമാണ് വിമാനം താഴ്ന്നു പറന്നപ്പോൾ നഷ്ടമായത്. സിയാലിൽ പരാതി നൽകിയെങ്കിലും നഷ്ടപരിഹാരം ലഭിച്ചില്ല എന്നും പരാതിയുണ്ട്. മെട്രോ 2ാം ഘട്ട നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ മഴക്കാലം മുന്നിൽ കണ്ട് സുരക്ഷ വർദ്ധിപ്പിച്ചതായി KMRL അറിയിച്ചു. രാത്രി കാഴ്ച ഉറപ്പാക്കാൻ ബാരിക്കേഡുകളുടെ അറ്റത്ത് അധിക റിഫ്ലക്ടറുകളും റിഫ്ലക്റ്റീവ് ടേപ്പുകളും സ്ഥാപിച്ചു. ബാരിക്കേഡുകൾ പുനഃക്രമീകരിച്ചു. തിരിവുകളിലും ഡൈവേർഷൻ ഭാഗങ്ങളിലും സൂചനാ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയായ സ്ഥലങ്ങളിൽ ബാരിക്കേഡുകൾ നീക്കം ചെയ്യും. വാഹനങ്ങൾക്കും യാത്രക്കാർക്കും കൂടുതൽ സ്ഥലങ്ങളിൽ റോഡ് ക്രോസിംഗ് ഏർപ്പെടുത്തും. ചില ഭാഗങ്ങളിൽ ബാരിക്കേഡുകളുടെ ഉയരം കുറച്ച് കാഴ്ച കൂടുതൽ എളുപ്പമാക്കി. മെട്രോ അലൈൻമെന്റിൽ ഉടനീളം അധിക ട്രാഫിക് വാർഡന്മാരെ വിന്യസിക്കും. വാഹന ഗതാഗത നിയന്ത്രണത്തിനും കാൽനട യാത്രക്കാർക്ക് സഹായം നൽകാനുമാണിത്. മഴക്കാല സുരക്ഷാ ക്രമീകരണങ്ങൾ നിരന്തരമായി വിലയിരുത്തി ഏകോപിപ്പിക്കും. നിർമ്മാണ മേഖലകളിൽ മഴക്കാല മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകി. നിർമ്മാണ സാമഗ്രികൾ സുരക്ഷിതമായി സൂക്ഷിക്കണം. വെള്ളക്കെട്ട് സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളമൊഴുക്കിക്കളയാനുള്ള ജോലികൾ തുടങ്ങി. KMRL നിയന്ത്രണത്തിലുള്ള കാനകളും അഴുക്കുചാലുകളും വൃത്തിയാക്കുന്ന ജോലികൾ തുടങ്ങി. പരിശീലനം ലഭിച്ച സുരക്ഷാ ജീവനക്കാരെയും സാങ്കേതിക വിദഗ്ധരെയും ഉൾപ്പെടുത്തി എമർജൻസി റെസ്പോൺസ് ടീമുകളെ എല്ലാ നിർമ്മാണ കേന്ദ്രങ്ങളിലും സജ്ജമാക്കും. മഴക്കാലം അവസാനിക്കുന്നതുവരെ റോഡുകളുടെ വശങ്ങളിൽ നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിക്കരുതെന്ന് കരാറുകാർക്കും അനുബന്ധ ഏജൻസികൾക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും KMRL അറിയിച്ചു. കൊച്ചി മെട്രോ നിർമ്മാണം നടക്കുന്നിടത്ത് കാറിന് മുകളിൽ ഇരുമ്പ് ദണ്ട് വീണ് യുവതിക്ക് കൈക്കും കാലിനും പരിക്ക് പറ്റിയ സംഭവത്തിൽ പ്രതികരണവുമായി മെട്രോ അധികൃതർ രംഗത്ത് വന്നു. ഗോപിക പ്രശാന്ത് എന്ന യുവതി തനിക്ക് സംഭവിച്ച കാര്യം വെളിപ്പെടുത്തിക്കൊണ്ടും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചെയ്ത വീഡിയോ വലിയ തോതിൽ ചർച്ചയ്ക്ക് കാരണമായിരുന്നു. സംഭവത്തിൽ ഗോപികയ്ക്ക് നഷ്ടപരിഹാരവും ആവശ്യമായ സഹായവും നൽകാനും സുരക്ഷാ നടപടികൾ ഏർപ്പെടുത്തുന്നതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനും തീരുമാനിച്ചെന്ന് കൊച്ചി മെട്രോ അധികൃതർ തുടർന്ന് വ്യക്തമാക്കുകയായിരുന്നു. കാക്കനാട് ഇൻഫോ പാർക്കിലുള്ള പ്രമുഖ IT സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ് ഗോപിക. ഈ മാസം 19 രാത്രി 9 മണിയോടെ പാലാരിവട്ടം കപ്പേളയ്ക്ക് സമീപമായിരുന്നു അപകടമുണ്ടായത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ള 2ാം ഘട്ട മെട്രോ പണി നടക്കുന്ന പാടിവട്ടത്ത് വച്ച് ഗോപിക സഞ്ചരിച്ചിരുന്ന കാറിന് മുകളിലേക്ക് മെട്രോ തൂണിന്റെ പണി നടക്കുന്നിടത്ത് നിന്ന് ഇരുമ്പ് ദണ്ട് പതിക്കുകയായിരുന്നു. ഇത് കാറിന്റെ വിൻഡ് ഷീൽഡ് തകർത്ത് അകത്തേക്ക് വീണ് ഗോപികയുടെ കൈക്ക് ചതവ് പറ്റി. വസ്ത്രങ്ങൾ കീറുകയും കാലിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ബക്രീദ് അവധിക്ക് തിരുവനന്തപുരം മലബാർ ഭാഗങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിക്കാതെ KSRTC ജനങ്ങളെ വലച്ചു എന്ന പരാതി. 10,000 പേർ നാട്ടിലേക്ക് പോകാനുള്ളപ്പോഴാണ് KSRTC പതിവ് സർവീസുകൾ മാത്രം ഓടിച്ചത്. എറണാകുളത്തേക്ക് ദിവസേനയുള്ള സർവീസ് മാത്രമാണ് ഓടിയത്. ഏറ്റവും കൂടുതൽ പേർ നാട്ടിലേക്ക് പോകുന്ന 27 ഈ ബസ്സിലെ എല്ലാ ടിക്കറ്റുകളും നേരത്തെ തീർന്നിരുന്നു. കേരള റൂട്ടിൽ സ്വകാര്യ സർവീസുകൾ മികച്ച വരുമാനമുണ്ടാക്കുമ്പോഴാണ് KSRTCയുടെ അവഗണന. കൂടിയ നിരക്കാണ് സ്വകാര്യ ബസ്സുകൾ സീസൺ മുതലെടുത്ത് ഈടാക്കുന്നത്. മധ്യവേനൽ അവധിക്കാലത്ത് ഡ്രൈവിംഗ് പഠിച്ച് ടെസ്റ്റ് പാസ്സായ വിദ്യാർത്ഥികളിൽ പലർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഇതുവരെ ലഭിച്ചില്ല എന്ന് ആക്ഷേപം. 8ഉം 8ഉം റോഡ് ടെസ്റ്റും പാസ്സായ പരീക്ഷാർത്ഥികളുടെ ഫയൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ RTO ഓഫീസിൽ എത്തിച്ചാലും പരിവാഹൻ വെബ്സൈറ്റ് തകരാറിലായതിനാൽ ലൈസൻസിന് അംഗീകാരം നൽകാനാകുന്നില്ല. നേരത്തെ ഉള്ളതുപോലെ ലൈസൻസ് തപാലിൽ അയക്കുന്ന നടപടി ഇപ്പോഴില്ല. ലൈസൻസിന് അംഗീകാരം ലഭിച്ചാൽ വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കണമെന്നാണ് നിർദ്ദേശം. അപൂർവമായി ലൈസൻസുകൾക്ക് അംഗീകാരം ലഭിച്ചാലാകട്ടെ, അത് ഡൌൺലോഡ് ചെയ്യാനും കഴിയുന്നില്ല. കേന്ദ്ര സർക്കാരാണ് പരിവാഹൻ സൈറ്റ് നേരെയാക്കേണ്ടതെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. പരിവാഹൻ വെബ്സൈറ്റ് മെല്ലെ പോക്ക് തുടരുന്നതിനാൽ എറണാകുളം RTO ഓഫീസിൽ മാത്രം തീർപ്പാകാതെ കിടക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസുകൾ ഉൾപ്പെടെ 4,000 ഫയലുകളാണെന്നാണ് കണക്ക്.
ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന രജിസ്ട്രേഷൻ,

വാഹനങ്ങളുടെ ഫിറ്റ്നസ്, വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം കൈമാറൽ, വാഹന വായ്പ ആർ സിയിൽ നിന്ന് നീക്കം ചെയ്യൽ, വായ്പ ചേർക്കൽ, വിലാസം മാറ്റൽ ഉൾപ്പെടെ എല്ലാ നടപടികളും അവതാളത്തിലാണ്. വെബ്സൈറ്റ് പൂർണ്ണമായി തുറന്നു കിട്ടുന്നില്ലെന്നാണ് പരാതി. പലപ്പോഴും സൈറ്റ് തുറന്നാലും പകുതി വഴിയിൽ നിശ്ചലമാകുന്നു. പൊതുജനങ്ങൾക്കും സേവനം ലഭിക്കുന്നില്ല. ആർ ടി ഓഫീസിലെ എല്ലാ നടപടികളും ഓൺലൈനിൽ ആക്കിയതിനാൽ വെബ്സൈറ്റ് ഇല്ലാതെ ഫയലോ അപേക്ഷയോ പരിഗണിക്കാനാകില്ല എന്നതാണ് സ്ഥിതി. തൃക്കാക്കരയിലെ മുതിർന്ന കർഷകയായിരുന്ന പരേതയായ ഭവാനി കുഞ്ഞാത്തയുടെ 40th ചരമദിനത്തോടനുബന്ധിച്ച് മകനും യുവകർഷകനുമായ കെ വിജയൻ നാട്ടുകാർക്കായി 3000 പച്ചക്കറി തൈകൾ സൌജന്യമായി വിതരണം ചെയ്തത് ശ്രദ്ധ നേടി. തൃക്കാക്കര കൃഷിഭവൻ വഴി ആണ് വിതരണം നടത്തിയത്. വിതരണത്തിനായി മണ്ണുത്തി കാർഷിക നഴ്സറിയിൽ നിന്നാണ് തൈകൾ എത്തിച്ചത്. കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ പച്ചക്കറി തൈ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ റാഷിദ് ഉള്ളംപിള്ളി നിർവഹിച്ചു. തൃക്കാക്കര കൃഷി ഓഫീസർ ശില്പ വർക്കി അധ്യക്ഷത വഹിച്ചു. മറുവക്കാട് ഉൾപ്പെടെ ചെല്ലാന മേഖലയിലെ പാടശേഖരങ്ങളിലെ പൊക്കാളി കൃഷി ഇക്കുറി മുടങ്ങിയേക്കുമെന്ന ആശങ്ക. കൃത്യസമയത്ത് പാടങ്ങളിലെ ഉപ്പുവെള്ളം വറ്റിക്കാത്തതിനാൽ നെൽകൃഷി മുടങ്ങുമെന്ന ആശങ്കയിലാണ് നെൽകർഷകർ. പാടശേഖരങ്ങളിലെ മീൻകൃഷി 15th മുൻപ് അവസാനിപ്പിച്ച് പാടങ്ങളിലെ ഉപ്പുവെള്ളം വറ്റിക്കണമെന്നാണ് ചട്ടം. എന്നാൽ കുറച്ചുകാലമായി നിശ്ചിത സമയത്ത് പാടങ്ങളിലെ വെള്ളം വറ്റിക്കില്ല. നെൽകൃഷിയോട് താൽപര്യമില്ലാത്ത ഒരു വിഭാഗം കർഷകർ തുടർച്ചയായി മീൻകൃഷി നടത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് വെള്ളം വറ്റിക്കാതിരിക്കുന്നത്. ഈ പരാതി എല്ലാ വർഷവും ഉള്ളതാണ്. ഏപ്രിലിൽ തന്നെ വെള്ളം വറ്റിച്ചിരുന്നുവെങ്കിൽ വെയിലത്ത് പാടങ്ങൾ ഉണങ്ങി ജൂണിൽ തന്നെ പൊക്കാളി കൃഷി ആരംഭിക്കാൻ കഴിയുമായിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇതേ കാരണത്താൽ മറുവക്കാട് പാടശേഖരത്തിൽ കൃഷി മുടങ്ങുന്നുണ്ട്. ഇക്കുറി കൃഷി മുടങ്ങുന്നത് ഒഴിവാക്കാൻ ജില്ലാ കളക്ടർ ഇടപെട്ട് കർഷകരുടെ യോഗം വിളിച്ചിരുന്നു. കൃഷി മുടങ്ങരുതെന്ന് ആ യോഗത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശവും നൽകിയതാണ്. എന്നിട്ടും കൃഷി മുടങ്ങുമെന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നെൽകർഷകർ ചൂണ്ടിക്കാട്ടുന്നു. റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ഡയറീസാണ്. പരിപാടി തുടരുന്നു. മുനമ്പത്തെ വിവാദ വഖഫ് ഭൂമി കേന്ദ്ര സർക്കാരിന്റെ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാനുള്ള പോർട്ടലിൽ സംസ്ഥാന വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമാക്കാൻ സമരസമിതി തീരുമാനമെടുത്തു. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താലും ഭൂമിയുടെ അവകാശം സംബന്ധിച്ച് തങ്ങൾ ഉയർത്തിയ വാദങ്ങളിൽ മാറ്റം വരുന്നില്ലെന്ന് സമരസമിതി വ്യക്തമാക്കി. ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വഖഫ് ബോർഡ് കരം അടച്ചുവരുന്ന ഭൂമിയായിരിക്കണം. ഭൂമിക്ക് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വേണം. പോക്കുവരവ് നടത്തിയതായിരിക്കണം. ഈ 3 രേഖകളും ഇല്ലാത്ത ഭൂമിയാണ് വഖഫ് സ്വത്തിൽ രജിസ്റ്റർ ചെയ്തത്. നിയമപ്രകാരമല്ലാതെ ഭൂമി രജിസ്റ്ററിൽ ചേർത്ത വഖഫ് ബോർഡ് പിരിച്ചുവിടണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്ന് സമിതി അറിയിച്ചു. മുനമ്പം ഭൂമി വഖഫ് ഭൂമി അല്ലെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അഭിപ്രായപ്പെട്ടത്. എന്നാൽ സുപ്രീംകോടതി ഇത് വഖഫ് ഭൂമിയാണെന്ന് നേരത്തെ ഉത്തരവിട്ടിട്ടുണ്ടെന്നാണ് വഖഫ് ബോർഡ് ചെയർമാൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഹൈക്കോടതി പരാമർശത്തിനെതിരെ ട്രൈബ്യൂണലിനെ സമീപിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. വഖഫ് ഭൂമിയാണെന്ന് കണ്ടാലും മുനമ്പത്തെ താമസക്കാർക്ക് ഭൂമിയുടെ അവകാശം നൽകി വഖഫ് ബോർഡിനുണ്ടാവുന്ന നഷ്ടം ഫാറൂഖ് കോളേജിൽ നിന്ന് ഈടാക്കണമെന്നാണ് മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടെന്നും സമിതി അറിയിച്ചു. കോതമംഗലത്ത് കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. കോതമംഗലം പൊങ്ങൻ ചുവട് ഉന്നതിയിലെ പുഷ്പാകരൻ വെള്ളക്കയ്യനാണ് മരിച്ചത്. ഈ ആഴ്ച ആദ്യമാണ് സംഭവം. വനവിഭവങ്ങൾ ശേഖരിക്കാനായി കാട്ടിൽ പോയപ്പോഴായിരുന്നു ആക്രമണം. കൂടെ ഉണ്ടായിരുന്നവർ ഫോൺ ചെയ്താണ് മറ്റുള്ളവരെ വിവരം അറിയിച്ചത്. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ പുഷ്പാകരനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുറുപ്പുംപടി പോലീസ് കോതമംഗലം താലൂക്ക് ആശുപത്രിയിലെത്തി നടപടികൾ സ്വീകരിച്ചു. ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ തുടർച്ചയായി 48 മണിക്കൂർ ശക്തമായ മഴ പെയ്താൽ അവിടങ്ങളിലെ കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ തീരുമാനമായി. ഒരു ദിവസം പൂർണ്ണമായി മഴ ശമിച്ചാൽ മാത്രം ഇവരെ തിരികെ വീടുകളിലേക്ക് അയച്ചാൽ മതിയെന്നും കളക്ടർ ജി പ്രിയങ്കയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാൻ ആവശ്യമായ കെട്ടിടങ്ങളുടെ വിവരങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കണം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യത പ്രദേശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തും. പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും ഭീതിയുള്ള പ്രദേശങ്ങളിൽ നിരീക്ഷണമുണ്ടാകും. ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശങ്ങളിലെ ക്വാറികൾ ഉൾപ്പെടെയുള്ള ഖനന മേഖലകളിൽ ജിയോളജി വകുപ്പ് ഉടൻ പരിശോധന നടത്തും. ഓറഞ്ച്, റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ദിവസങ്ങളിൽ ക്വാറികളുടെ പ്രവർത്തനം നിയന്ത്രിക്കും. പ്ലോട്ടുകൾ ഇടിഞ്ഞു താഴുന്നതായോ വിള്ളലുകൾ രൂപപ്പെടുന്നതായോ ശ്രദ്ധയിൽപ്പെട്ടാൽ ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ വിവരമറിയിക്കണം. ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ജി ശ്രീകുമാറും തഹസിൽദാർമാരും വില്ലേജ് ഓഫീസർമാരും യോഗത്തിൽ പങ്കെടുത്തു. കൂടാതെ കാലവർഷത്തെ നേരിടുന്നതിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മന്ത്രി റോജി എം ജോണിന്റെ അധ്യക്ഷതയിൽ മെയ് 26 കളക്ടറേറ്റിൽ യോഗം ചേർന്നു. MPമാരും MLAമാരും കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ചമ്പക്കരയിൽ 2 വർഷത്തിനുള്ളിൽ 6 പേരുടെ ജീവനെടുത്ത കുപ്രസിദ്ധമായ സുമതി വളവ് വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചു.
വീതി കുറഞ്ഞ റോഡും നടപ്പാതയും വഴിയോര കച്ചവടക്കാരും

വാഹനങ്ങളും കയ്യേറിയതോടെ യാത്രികർ ഏറെ ബുദ്ധിമുട്ടുന്നതാണ് സ്ഥിതി. ഇവിടെ നിന്ന് തൃപ്പൂണിത്തുറ ഭാഗത്തേക്കുള്ള പാതയിലാണ് പ്രശ്നം. രാവിലെയും വൈകിട്ടും കാലുകുത്താൻ ഇടമില്ലാത്ത വിധമാണ് വഴിയോര കച്ചവടക്കാർ നടപ്പാതയിൽ സാധനങ്ങൾ നിരത്തിയിടുന്നത്. സീബ്ര ലൈൻ മുന്നറിയിപ്പ് ബോർഡ് ഉണ്ടെന്നല്ലാതെ ലൈൻ കാണാനുമാകില്ല. മെട്രോ റെയിലിനായി പൊളിച്ചുമാറ്റിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ ഇതുവരെ പുനഃസ്ഥാപിക്കാനായില്ല. ചമ്പക്കര പാലത്തിന്റെ പടിഞ്ഞാറുവശത്തെ പഴയ റോഡിന്റെ അവശിഷ്ടം നീക്കിയാൽ മാർക്കറ്റിലെത്തുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ ഇടമാകും. മാർക്കറ്റിന്റെ പടിഞ്ഞാറ് അരികിലൂടെ പോകുന്ന റോഡും അടിപ്പാതയും സജ്ജമാക്കിയാൽ വലിയ ഒരളവ് വരെ ആശ്വാസമാകും, ജനങ്ങൾ പറയുന്നു. പറവൂർ നഗരത്തിലെ കവലകളിൽ ഗതാഗത കുരുക്കു മൂലം കൂടെ കൂടെ യാത്രാ തടസ്സമുണ്ടാകുന്നു. ചേന്നമംഗലം കവല, KMK കവല, മുനിസിപ്പൽ കവല എന്നിവിടങ്ങളിലാണ് പകലും രാത്രിയും ഗതാഗത സ്തംഭനം ഉണ്ടാകുന്നത്. ദേശീയപാത 66 ചെറായി സംസ്ഥാന പാതയും ഫോർട്ട് റോഡും സന്ധിക്കുന്ന KMK കവലയിൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചിട്ടില്ല. ഹോംഗാർഡിന്റെ സഹായത്താലാണ് ഇവിടെ ഗതാഗത നിയന്ത്രണം. ഈ ഭാഗത്ത് കാൽനട യാത്ര പോലും അപകടകരമാണ്. ചേന്നമംഗലം കവലയിലും മുനിസിപ്പൽ കവലയിലും ട്രാഫിക് സിഗ്നൽ സംവിധാനങ്ങളുണ്ട്. ചേന്നമംഗലം കവലയ്ക്ക് സമീപമുള്ള പാലത്തിന്റെ പണി നടക്കുന്നതിനാൽ കവലയിൽ ഒരു മാസത്തിലേറെയായി നിരന്തരം ഗതാഗത കുരുക്കാണ്. യാത്രികർ സമയനഷ്ടവും നേരിടേണ്ടി വരികയാണ്. ഫോർട്ട് കൊച്ചി വൈപ്പിൻ റൂട്ടിൽ സർവീസിനുണ്ടായിരുന്ന ഏക റോറോ കൂടി പണി മുടക്കിയതോടെ 2 മണിക്കൂറോളം യാത്രക്കാർ പെരുവഴിയിലായി. പ്രൊപ്പല്ലറിൽ വല കുടുങ്ങിയതോടെ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് 4:30 സർവീസ് നിർത്തിയത്. 6:30 തകരാർ പരിഹരിച്ച് സർവീസ് പുനരാരംഭിച്ചു. ഏറ്റവും തിരക്കുള്ള സമയത്താണ് സർവീസ് നിർത്തിവെക്കേണ്ടി വന്നത്. ദിവസങ്ങളായി ഒരു റോറോ അറ്റകുറ്റപ്പണിക്കായി സർവീസ് നിർത്തിയിരിക്കുകയാണ്. ഒരെണ്ണം മാത്രമായതിനാൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് രൂപപ്പെടുന്നത്. ഇതിനിടെ ആണ് ശേഷിക്കുന്ന ഒരെണ്ണം തകരാറിലായത്. ബോട്ട് സർവീസ് ഇല്ലാത്തതിനാൽ എല്ലാ യാത്രക്കാർക്കും റോറോയെ ആശ്രയിക്കേണ്ട നിലയാണുള്ളത്. അതേസമയം 3-ാമത്തെ റോറോയ്ക്ക് സംസ്ഥാന സർക്കാർ 10 കോടി രൂപ അനുവദിച്ച് നിർമ്മാണം അവസാനഘട്ടത്തിലാണ്. അരൂർ അമ്പലം ജംഗ്ഷനിൽ അരൂക്കുറ്റിയിലേക്ക് പോകുന്ന തകർന്ന റോഡിൽ രൂപപ്പെട്ട ഗർത്തങ്ങൾ കാരണം വാഹന ഡ്രൈവർമാർ ബുദ്ധിമുട്ടുന്നുവെന്ന് വാർത്തകൾ. അമ്പലം ജംഗ്ഷനിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പൈപ്പിടുന്നതിനായി യന്ത്രസഹായത്തോടെ പൊളിച്ച റോഡാണിത്. 200 മീറ്ററോളം നീളത്തിൽ തകർന്നു കിടക്കുന്ന റോഡിലെ കുഴികളിൽ ചാടി വാഹനങ്ങളുടെ ലീഫ് ഒടിയുന്നതും ചരക്കു വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന സാധനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്നതും പതിവാണ്. സാധനങ്ങൾക്ക് കേടുപാടുണ്ടായാൽ അതിന്റെ നഷ്ടം പലപ്പോഴും ഡ്രൈവർമാരിൽ നിന്നാണ് ഈടാക്കുന്നത്. ഇത് സാധാരണക്കാരായ ഡ്രൈവർമാരെ ഏറെ വലയ്ക്കുന്നുമുണ്ട്. ഓട്ടോറിക്ഷയിൽ കൊണ്ടു നടന്ന് കഞ്ചാവ് വിൽപ്പന നടത്തി വന്ന സംഭവത്തിൽ വയോധികൻ അറസ്റ്റിലായി. ആലുവ തുരുത്ത് കുരിക്കിലകത്തോട്ട് വീട്ടിൽ നസീർ എന്ന തുരുത്ത് നസീറിനെയാണ് റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. തുരുത്ത് ഭാഗത്ത് ഓട്ടോറിക്ഷയിൽ കൊണ്ടു നടന്ന് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. ഇയാളുടെ കൈവശം 18 പൊതികളിലായി 200 ഗ്രാം കഞ്ചാവ് ഉണ്ടായിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം 2 ദിവസമായി നിരീക്ഷണത്തിലായിരുന്നു. ആലുവ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി ലഹരി മരുന്ന് കേസുകൾ നിലവിലുണ്ട്. ഓട്ടോറിക്ഷയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. നെല്ലിക്കുഴിയിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 1.093 കിലോഗ്രാം കഞ്ചാവുമായി പശ്ചിമബംഗാൾ സ്വദേശികളായ 2 പേർ അറസ്റ്റിലായി. ബംഗാളിലെ മൂർഷിദാബാദ് സ്വദേശികളാണ് പിടിയിലായത്. ഈ ചൊവ്വാഴ്ച രാത്രിയിലാണ് CI MS ജനീഷിന്റെ നേതൃത്വത്തിൽ പ്രതികളെ പിടികൂടിയത്. പ്ലാസ്റ്റിക് ക്യാരി ബാഗിലാക്കി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു കഞ്ചാവ്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കാലവർഷം നേരത്തെ എത്തിയതിനാൽ മഴക്കാല രോഗങ്ങളെ മറികടക്കാൻ മഴയ്ക്ക് മുൻപെയുള്ള ശുചീകരണം പല പഞ്ചായത്തുകളിലും പൂർത്തിയായില്ല എന്നത് ആശങ്കകൾക്ക് കാരണമാകുന്നു. മാലിന്യം ഓടകളിൽ തന്നെ കിടക്കുന്നത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തിരക്കാണ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ വേഗം കുറയാൻ കാരണം. ആലങ്ങാടും കരുമാലൂരിലുമെല്ലാം നേരത്തെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം തുടങ്ങിവെച്ചിരുന്നു. വാശിയേറിയ തെരഞ്ഞെടുപ്പിലെ തിരക്കിൽപ്പെട്ട് പഞ്ചായത്ത് പ്രതിനിധികളും തെരഞ്ഞെടുപ്പ് ജോലിക്കായി ഉദ്യോഗസ്ഥരും മാറിയതോടെ പ്രവൃത്തികൾ താളം തെറ്റിയതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. വൈപ്പിൻ തീരപ്രദേശത്ത് കടലേറ്റം കാരണം തീരദേശ റോഡ് കടൽ മണ്ണ് വീണ് മൂടി സഞ്ചാരയോഗ്യമല്ലാതായി എന്ന് പരാതി. നിലവിലുള്ള കടൽ ഭിത്തി പല സ്ഥലത്തും ഇടിഞ്ഞു തകർന്നു. എടവനക്കാട്, നായരമ്പലം, അണിയിൽ, പള്ളിപ്പുറം എന്നിവിടങ്ങളിലാണ് കടൽ ഭിത്തി ഇടിഞ്ഞു തകർന്നത്. വൈപ്പിൻ തീരപ്രദേശത്ത് 2 പതിറ്റാണ്ട് കാലമായി കടൽ ഭിത്തിയുടെ അറ്റകുറ്റപ്പണികൾ ഒന്നും നടത്തിയിട്ടില്ല. തിരമാലകളുടെ ശക്തി കുറയ്ക്കാൻ സ്ഥാപിച്ച പുലിമുട്ടുകൾ വേണ്ടത്ര ഫലപ്രദമായില്ല. പുലിമുട്ടിന്റെ കടലിലേക്കുള്ള നീളക്കുറവാണ് ഇതിന്റെ പ്രധാന കാരണം. കഴിഞ്ഞ കാലവർഷത്തിൽ കടൽ മണ്ണ് വീണ് മൂടിയ തീരദേശ റോഡിലെ മണ്ണ് ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. എടവനക്കാട് അണിയിൽ കടപ്പുറത്ത് പുതിയ പുലിമുട്ടുകൾ വരുമെന്നും കടൽ ഭിത്തിയുടെ നവീകരണം നടക്കുമെന്നും ടെട്രാപോഡ് കടൽ ഭിത്തി വരുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതെല്ലാം വാഗ്ദാനത്തിൽ ഒതുങ്ങി. 13 പുലിമുട്ട് വേണ്ടെടുത്ത് 6 പുലിമുട്ടിന്റെ നിർമ്മാണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. സർക്കാർ 2.5 കോടി രൂപയുടെ തീര സംരക്ഷണ പദ്ധതികൾ മേജർ ഇറിഗേഷൻ വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ പദ്ധതിക്കുള്ള അംഗീകാരം അനന്തമായി നീളുകയാണ്. ഇതിനിടെ 35 കോടി രൂപയുടെ ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മിക്കാൻ അനുവാദം ലഭിച്ചുവെങ്കിലും ആ പദ്ധതിയും തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല.
ഇവിടെയെല്ലാം കടലേറ്റം തടയാൻ ജിയോ ബാഗ് എന്ന താൽക്കാലിക പദ്ധതിയാണ് ഇപ്പോഴും നടന്നു

കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപയാണ് ജിയോ ബാഗ് പദ്ധതിക്കായി സർക്കാർ വൈപ്പിൻ തീരപ്രദേശത്ത് ചെലവഴിക്കുന്നത്. എന്നാൽ ഫലം വേണ്ടവിധം ഉണ്ടാകുന്നില്ല. മുനമ്പം മാതൃക ഫിഷിംഗ് ഹാർബറിന്റെ വികസനം മുന്നേറുന്നില്ല എന്ന് പരാതി. കാലോചിതമായ മാറ്റത്തിനനുസരിച്ച് ഹാർബറിൽ നടപ്പിലാക്കേണ്ട വികസനങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയുന്നില്ല. നിലവിൽ 3 ലേലപ്പുരകൾ മാത്രമുള്ള ഇവിടെ മത്സ്യബന്ധനം കഴിഞ്ഞെത്തുന്ന ബോട്ടുകൾക്ക് മണിക്കൂറുകളോളം കാത്തുകിടക്കേണ്ട അവസ്ഥയാണ്. മത്സ്യത്തിന്റെ വരവനുസരിച്ചുള്ള ലേലപ്പുരയുടെ കുറവും ഹാർബറിലെത്തുന്ന വാഹനങ്ങളുടെ പാർക്കിങ്ങിനുള്ള അപര്യാപ്തതയും നിലനിൽക്കുന്നു. മുനമ്പം കേന്ദ്രീകരിച്ച് 80 അടി മുതൽ 100 അടി വരെയുള്ള 700 ബോട്ടുകളാണ് ഇവിടെ നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്നത്. ഇതിന് പുറമെയാണ് നിരവധി വള്ളങ്ങളും. വള്ളങ്ങൾക്ക് സുരക്ഷിതമായി അടുക്കാനുള്ള വള്ളക്കടവ് സുരക്ഷിതമാക്കാനുള്ള നടപടികൾ ഇതുവരെ നടന്നിട്ടില്ല. ഹാർബറിനകത്ത് ആവശ്യമായ വെളിച്ചവും CCTV ക്യാമറകളടക്കം വരേണ്ടതുണ്ട്. ഈ പദ്ധതികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം മുനമ്പം ഫിഷിംഗ് ഹാർബറിൽ 200 കോടിയുടെ വികസനത്തിന് വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കി ഫിഷറീസ് വകുപ്പ് ഡയറക്ടർക്ക് കൈമാറിയിരുന്നു. പക്ഷേ തുടർ നടപടികളൊന്നും ഇതുവരെ ആയിട്ടില്ല. 4,23,000 ടണ്ണോളം മത്സ്യ ഉൽപ്പന്നങ്ങൾ വാർഷികമായി എത്തുന്ന പ്രധാനപ്പെട്ട ഹാർബറായ മുനമ്പത്തിന് കൈകാര്യത്തിലും നടപടികളിലും കാലിക മാനദണ്ഡങ്ങൾ പാലിക്കാൻ പര്യാപ്തതയില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് പദ്ധതിക്ക് രൂപകൽപ്പന ചെയ്തത്. 2 നിലകളിലായി ഒരുങ്ങുന്ന കെട്ടിടത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ 4 ഓക്ഷൻ ഹാളുകൾ, വൃത്തിപൂർണ്ണ സാഹചര്യം, പാർക്കിംഗ് സൗകര്യം, മറൈൻ ആംബുലൻസ് ഏർപ്പാടുകൾ, ഫയർഫോഴ്സ് എന്നിവ ഉൾപ്പെടെയാണ് ഫിഷിംഗ് ഹാർബർ വികസനത്തിന്റെ DPR കേന്ദ്ര പദ്ധതിയായ സാഗർമാലയിലേക്ക് കൈമാറിയത്. ഹാർബർ വികസനത്തിൽ 60% കേന്ദ്രവിഹിതവും 40% സംസ്ഥാന പങ്കാളിത്തവുമാണ്. പെരിയാറിൽ മണൽക്കൊള്ള വീണ്ടും ശക്തമാണ് എന്ന് ആക്ഷേപം. ആലുവയിലെയും പരിസര പ്രദേശങ്ങളിലെയും കടവുകൾ കേന്ദ്രീകരിച്ചാണ് മണൽ വാരിക്കടുത്തുന്നത്. ഇതോടെ മണൽക്കൊള്ള തടയാൻ കർശന നടപടിക്ക് പോലീസ് ഒരുങ്ങുകയാണ്. രാത്രി സമയങ്ങളിൽ പുഴയിൽ നിന്ന് വാരി കടവുകളിൽ എത്തിക്കുന്ന മണൽ അവിടെ നിന്ന് ടിപ്പർ ലോറികളിലാണ് കൊണ്ടുപോകുന്നത്. അധികൃതർ കണ്ണടക്കിയാണെന്ന ആക്ഷേപം നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ഉയർത്തിയിരുന്നു. തുടർന്നാണ് മണൽക്കടത്ത് തടയാൻ പോലീസ് ശക്തമായ നടപടികളെടുക്കാൻ നീങ്ങുന്നത്. അങ്കമാലി നഗരത്തിൽ തെരുവ് നായ ശല്യം രൂക്ഷമെന്ന് പരാതി. ടൗണിലെത്തിയ 20 പേർക്കാണ് കഴിഞ്ഞ ശനിയാഴ്ച പേപ്പട്ടിയുടെ കടിയേറ്റത്. കടിയേറ്റവർ ഉച്ചയോടെ പേവിഷബാധ വാക്സിൻ എടുത്ത ശേഷം വീട്ടിലെത്തി. കടിച്ച നായയ്ക്ക് പേബാധയുണ്ടെന്ന് സ്ഥിരീകരിക്കുക കൂടി ചെയ്തതോടെ ഭീതി വർദ്ധിച്ചിരിക്കുകയാണ്. ദേശീയപാതയും MC റോഡും സംഗമിക്കുന്ന അങ്കമാലി ടൗണിലും പരിസരങ്ങളിലും തെരുവ് നായ ശല്യം രൂക്ഷമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഒരു നടപടിയുമില്ലെന്നാണ് ആക്ഷേപം. ചമ്പന്നൂരിൽ വ്യവസായ മേഖലയിൽ കൂട്ടം കൂട്ടമായി തെരുവ് നായ്ക്കൾ അലഞ്ഞു തിരിയുകയാണ്. റെയിൽവേ സ്റ്റേഷൻ, KSRTC, നഗരസഭ, ബസ് സ്റ്റാൻഡുകളടക്കം നായ ശല്യം രൂക്ഷമാണ്. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ എപ്പോഴും നായ്ക്കൂട്ടമുണ്ടാകും. പ്ലാറ്റ്ഫോമിൽ നിന്ന് യഥാസമയം മാലിന്യം നീക്കം ചെയ്യാത്തതാണ് നായ്ക്കളുടെ ശല്യം കൂടാൻ കാരണമെന്നാണ് ആക്ഷേപം.

0: റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എറണാകുളം ഡയറീസ് ആണ്. പരിപാടി വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.
1: റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക് തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഹൃദ്രോഗം തടയാനോ നമുക്ക് സാധിക്കും. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ടോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി

മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

സർവോന്മുഖ വികസനത്തിന്റെ ചിറകിലേറി ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും കോട്ടം വരുത്തുന്ന ഏതൊരു ഘടകത്തെയും പൂർണമായും തുടച്ചു നീക്കാൻ ഭാരത സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. തോക്കിൻ കുഴലിലൂടെ ഭാരതത്തിന്റെ ഐക്യത്തെയും ജനങ്ങൾക്കിടയിലുള്ള സമത്വ സാഹോദര്യ മനോഭാവത്തെയും ശിഥിലമാക്കാൻ പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദികളും ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് പ്രവർത്തകരും നടത്തിവന്നിരുന്ന ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹത്തെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് ഭാരത സർക്കാർ ആവിഷ്കരിച്ച വിവിധ വികസനോന്മുഖ പദ്ധതികൾ നിമിത്തമായിരുന്നു എന്നുള്ളത് ഭാരതീയ ജനതയ്ക്കൊന്നാകെ അത്യധികം അഭിമാനകരമായ വസ്തുതയാണ്. ദശാബ്ദങ്ങളോളം ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ പ്രതികൂലമായി ബാധിച്ച ഘടകമായിരുന്നു നക്സലിസം. വനമേഖലകളും ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചായിരുന്നു നക്സലൈറ്റുകളുടെ വിഘടന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. നക്സലിസം പിടിമുറുക്കിയ പ്രദേശങ്ങൾ ചുവപ്പ് ഇടനാഴികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത്തരം പ്രദേശങ്ങൾ മുഖ്യധാരയിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടുപോയിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങൾ വികസന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും അഭാവത്തിൽ സദാ ആക്രമണങ്ങളുടെ ഭീതിയിൽ അകപ്പെട്ടുപോയ അവസ്ഥയിലായിരുന്നു പിന്നിട്ട അനേകം ദശാബ്ദങ്ങൾ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നും അത്യധികം പ്രതീക്ഷാനിർഭരമായ മാറ്റങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത സർക്കാർ 2024 നടപ്പിലാക്കിയ ഓപ്പറേഷൻ കഗാർ 2026 മാർച്ച് 31 നക്സലിസത്തിന്റെ വേരുകൾ പൂർണമായും ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും പിഴുതെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയതാണ്. നക്സൽ ബാധിത വനമേഖലകളിലും മറ്റും ഭാരതത്തിന്റെ സുരക്ഷാസേനകൾ നടത്തിയ കൃത്യതയാർന്ന നീക്കങ്ങളുടെ ഫലമായി നക്സലിസത്തിന്റെ പ്രഭാവം ക്ഷയിച്ചു. ഇതോടൊപ്പം നക്സൽ ബാധിത മേഖലകളിൽ സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും നക്സലിസം ഉപേക്ഷിക്കാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. 2025 പ്രധാന നക്സൽ നേതാക്കളെ ഉന്മൂലനം ചെയ്യാൻ സുരക്ഷാസേനകൾക്ക് സാധിച്ചു എന്നുള്ളത് ഓപ്പറേഷൻ കഗാറിന്റെ വിജയമാണ്. ഭാരത സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക സഹായങ്ങളും നൈപുണ്യ പരിശീലനങ്ങളും തൊഴിൽ വികസന പദ്ധതികളുമെല്ലാം നക്സലിസം ഉപേക്ഷിച്ച് മുഖ്യധാരയുടെ ഭാഗഭാക്കാവാൻ നക്സൽ അനുഭാവികൾക്ക് പ്രചോദനമേകി. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ ഭാരത സർക്കാർ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. തന്മൂലം മികച്ച റോഡുകളും ഇലക്ട്രിസിറ്റി, മൊബൈൽ നെറ്റ്വർക്കുകളും ആരോഗ്യ സേവനങ്ങളുമെല്ലാം ഇന്ന് സുലഭമായിരിക്കുന്നു. ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ ഭാരത സർക്കാരിൽ തികഞ്ഞ വിശ്വാസമുള്ളവരാണ് ഇന്നിപ്പോൾ. തത്ഫലമായി ഒരു കാലത്ത് ഭാരതത്തിലുടനീളം ഭീതി വിതച്ച നക്സൽ പ്രസ്ഥാനം ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ദശാബ്ദങ്ങൾക്കൊടുവിൽ ആദ്യമായി മുൻപുണ്ടായിരുന്ന നക്സൽ ബാധിത പ്രദേശങ്ങളെല്ലാം ഇന്ന് ഒറ്റക്കെട്ടായി ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിർവൃതിയിൽ ഭാരതത്തിന്റെ സാർവത്രിക വികസനത്തിൽ പങ്കാളികളായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM ആരോഹി എന്ന കർണാടക സംഗീത പഠന ക്ലാസ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കർണാടക സംഗീതത്തിൻ്റെ പ്രാരംഭ വരിശകളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ശരളി വരിശകൾ, ജണ്ഡ വരിശകൾ, മധ്യസ്ഥ വരിശകൾ എന്നിവ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ താരസ്ഥായ വരിശകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. താരസ്ഥായ വരിശയുടെ 1-5 ഭാഗം വരെ നമ്മൾ ഒന്ന് പാടി, അതിനുശേഷം 3 ഭാഗം വരെ വീണ്ടും ഒന്നും കൂടി പാടി നമ്മൾ അവസാനിപ്പിച്ചു ക്ലാസ്. അതിൻ്റെ തുടർച്ചയായി ഇന്ന് 4 ഭാഗം മുതൽ നമ്മൾ ഒന്ന് പാടും. എൻ്റെ പേര് നീലമ്പേരൂർ സുരേഷ് കുമാർ. ഇന്ന് എന്നോടൊപ്പം ഇവിടെ പഠിക്കാനെത്തിയിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലുള്ള നന്ദിനി, തൃപ്പൂണിത്തുറയിലുള്ള ദേവകി, കലൂരുള്ള ഐശ്വര്യ, കടവന്ത്രയിലുള്ള ഗായത്രി എന്നീ കുട്ടികളാണ്. താരസ്ഥയ വരിശകൾ തുടരുന്നു. 4 താരസ്ഥയ വരിശയാണ് നമ്മളിന്ന് ആദ്യം പാടുന്നത്.

നമ്മൾ കാരസ്ഥയ വരിശകൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി 1 മുതൽ 4 വരെയുള്ള കാലങ്ങളിൽ നമുക്ക് അത് പാടണം. 1-ാം കാലം കാരസ്ഥയ വരിശ ആരംഭിക്കുന്നു.

വരിസകൾ ഒന്നും രണ്ടും കാലങ്ങളിൽ നമ്മൾ പാടി, ഇനി മൂന്നാം കാലം പാടുന്ന രീതി ഒരു അടിയിൽ നാല് സ്വരങ്ങൾ വരും.

കാരസ്ഥായ പരീക്ഷകൾ 1 മുതൽ 5 വരെ ഭാഗങ്ങൾ, 3ാം കാലം 1 മുതൽ 3ാം കാലം വരെ പാടുന്ന രീതി നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് 4ാം കാലം പാടുന്ന രീതി. 4ാം കാലത്തിൽ 1 അടിയിൽ 8 സ്വരങ്ങൾ വരും.

സംഗീതത്തിൽ ഇപ്പോൾ പ്രയോഗത്തിൽ പ്രധാനമായും മൂന്ന് സ്ഥായികളുണ്ടെന്ന് നമ്മൾ പഠിച്ചു. മധ്യസ്ഥായി, താരസ്ഥായി, മന്ത്രസ്ഥായി. അതിൽ ഇന്നും കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ പഠിച്ചത് താരസ്ഥായി വരിസകളാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ മന്ത്രസ്ഥായി വരിസകൾ പഠിക്കും. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.

എറണാകുളം സെയിന്റ് തെരേസസ് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡ്യുവൽ ഡിഗ്രി മാസ്റ്റേഴ്സ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആദ്യ വർഷം സെയിന്റ് തെരേസസ് കോളേജിലും രണ്ടാം വർഷം യു കെയിലെ പ്രശസ്തമായ ലീഡ്സ് ബക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും പഠനം നടത്തി കോഴ്സ് പൂർത്തിയാക്കാം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. മെയ് മാസം ആരംഭിക്കുന്ന കോഴ്സിലേക്ക് പരിമിതമായ സീറ്റുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. ഫോൺ നമ്പർ 6282402318.

0: റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനിൽ സൗഖ്യം പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് എറണാകുളം റിനൈ മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ചൈത്ര TM ആണ്. ഡോക്ടറിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: താങ്ക് യു.
0: ഇന്ന് ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നത് എൻഡോമെട്രിയോസിസ് എന്ന രോഗാവസ്ഥയെക്കുറിച്ച്, അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, എങ്ങനെ അത് പരിഹരിക്കാം എന്ന ഉള്ള കാര്യങ്ങളാണ്. ഈ ഒരു മാസം എൻഡോമെട്രിയോസിസിൻ്റെ അവെയർനെസ് അല്ലെങ്കിൽ അതിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടോക്ക് ഈ ഒരു അവസരത്തിൽ ഏറ്റവും ഉചിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ഡോക്ടറിനെ സൗഖ്യം പരിപാടിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പരിപാടി ആരംഭിക്കാം.
1: താങ്ക് യു സോ മച്ച്.
0: ഡോക്ടർ, എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് എൻഡോമെട്രിയോസിസ് എന്നൊരു രോഗാവസ്ഥയെ പറ്റി എനിക്ക് തന്നെ കാര്യമായിട്ടുള്ള അറിവുകളില്ല. അപ്പൊ എന്താണ് എൻഡോമെട്രിയോസിസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത്, എന്തുകൊണ്ടാണത് അധികം ആളുകളിലേക്ക് അറിയപ്പെടാത്തത്?
1: മാഡം, നമുക്ക് ആദ്യം അറിയേണ്ടത് ഏറ്റവും കോമൺ സിംപ്റ്റം എൻഡോമെട്രിയോസിസിന്റെ ഒരു പെയിൻ ആണ്. വളരെ നോൺ സ്പെസിഫിക് ആയിരിക്കും. ലൈക്ക് നമ്മൾ ഇത് എന്തിനാ എല്ലാവർക്കും അറിയാൻ പെടാത്തതെന്ന് ചോദിച്ചാൽ, സാമാന്യ ഒരു പെൺകൊച്ചിന് പീരിയഡ്സ് ടൈമിൽ ചെറിയ പെയിൻ ഉണ്ടാവും. അതിനനുസരിച്ച് അമ്മമാർ ഔഷധമൊക്കെ ചെയ്ത് തരും. അതനുസരിച്ച് പെയിൻ റിലീഫ് കിട്ടും. ദേ വിൽ മൂവ് ഓൺ. ദേ തിങ്ക് ഇറ്റ്സ് നോർമൽ. യെസ്, ടു സം എക്സ്റ്റെൻറ്റ് മെജോറിറ്റി ഓഫ് ദ പെയിൻ ഇസ് നോർമൽ. 80-90% ഓഫ് ദ ടൈംസ് വെൻ ഒരു ലിമിറ്റിൽ ഫസ്റ്റ് ഡേ പെയിനും പിന്നെ ഫ്യൂ അവേഴ്സ് ഓഫ് പെയിൻ, പിന്നെ ആ പെയിൻ റിലീവ്ഡ് വിത്ത് വൺ മെഡിസിൻ ഓർ വിത്ത് സർട്ടൻ ഹെൽപ്പ് മെഷേഴ്സ് അറ്റ് ഹോം, അത് നോർമലാണ്. പക്ഷെ അതിന്ന് അപ്പുറം ഉള്ള ആ 20-15% ഓഫ് ദ വിമൻ, ലൈക്ക് ഈ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് ഇറ്റ് സീൻ ഇൻ 1 in 10 girls. 1 in 10 girls ഓഫ് റിപ്രൊഡക്റ്റീവ് ഏജിലാണ്
0: ഒരാൾക്ക് മാത്രമേ ഇത് കാണാൻ സാധ്യതയുള്ളൂ.
1: യെസ്, ദാറ്റ് ഈസ് ആസ് കോമൺ ആസ് 1 in 10. സോ ആ 1 in 10 girls നമ്മൾ കണ്ടുപിടിക്കാത്ത അവര് പെടുന്ന കഷ്ടപ്പാടുകൾ നമ്മൾ അറിയുന്നിരിക്കണം. അതുകൊണ്ടാണ് ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ടു നോ അബൌട്ട് ദിസ് കണ്ടീഷൻ. ബിക്കോസ് യു ആസ്ക് മീ വൈ ദർ ഈസ് ദിസ് എൻഡോമെട്രിയോസിസ് എന്ന, ശരിക്കു പറഞ്ഞ ഒരു നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്, ഉൾപ്പദരത്തിൻ്റെ ഒരു ലൈനിങ് ലൈനിങ് നമ്മൾ അവിടെ മാത്രം കാണാത്ത ആ പെൺകൊച്ചിലെ ആ ലൈനിങ്, ദ മെൻസ്ട്രൽ ബ്ലഡ് ഗോസ് ടു ദ ട്യൂബ്സ് ആൻഡ് വേറെ പല സ്ഥലത്ത് യൂട്രസിൻ്റെ പുറത്തായിരിക്കാം, ഓവറിൻ്റെ മുകളിലായിരിക്കാം, ഇറച്ചേർക്കുടൽ ഇല്ല, മൂത്രസഞ്ചി ഇല്ല, വെൽക്കുടൽ, സംടൈംസ് ഈവൻ ഇൻ ദ ലങ്സ് ആൻഡ് ബ്രെയിൻ. വെരി റെയർലി വി ഹാവ് സീൻ, ഐ വാസ് ഡിസ്കസിങ് ദ റീസെൻ്റ് അവയർനെസ് പ്രോഗ്രാം, വൺ ഓഫ് ദ നഴ്സിംഗ് സ്റ്റാഫ് ഹാസ് സീൻ നേസൽ എൻഡോമെട്രിയോസിസ്. എവറി മന്ത് ദ ബ്ലീഡിങ് കംസ് ത്രൂ ദ നോസ് ഓൾസോ. സോ അങ്ങനെ വളരെ റെയർ കണ്ടീഷൻസ് ആർ ഓൾസോ സീൻ. സോ കോമൺലി നമ്മൾ നോക്കുന്നത് ദിസ് എൻഡോമെട്രിയോസിസ് ഇസ് സീൻ ആസ് കോമൺ ആസ് ഡയബറ്റിക് പേഷ്യൻസ്. നമ്മളിപ്പോൾ എല്ലാ വീട്ടിലും ഒരു ഡയബറ്റിസ് പേഷ്യൻസ് ഉള്ള പോലെ തന്നെ 1 in 10 പെൺകൊച്ച് ഈസ് ഹാവിംഗ് ഇറ്റ്. ബട്ട് മെനി ഓഫ് ദം ഡോണ്ട് നോ വാട്ട് ദേ ആർ സഫറിങ്. മെനി ഓഫ് ദം നോർമലൈസ് ഇറ്റ്. അമ്മ പറയൂ ഇല്ല, അച്ഛൻ പറയൂ, ഇത് എക്സാം പോവാതിരിക്കാനുള്ള ഒരു പരിപാടിയായിരിക്കും പെയിൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അതാണ് ഇതിന്റെ ഉദ്ദേശം.
0: എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണക്കാരന് മനസ്സിലാക്കണമെങ്കിൽ പീരിയഡ്സിന്റെ പെയിന് കുറച്ചും കൂടെ സിവിയർ പെയിൻ വരുന്നു, അത് കണ്ടിന്യൂ ചെയ്യുന്നു, ചില സമയത്ത് ബ്ലീഡ് ചെയ്യുന്നു, പല പുറത്തേക്ക് അതിന്റെ ബ്ലീഡിങ് വരുന്നു അല്ലേ?
1: മോർ ദാൻ ദാറ്റ് വി ഹാവ് ടു കൺസിഡർ സിമ്പിൾ പെയിനും എൻഡോമെട്രിയോസിസ് പെയിനും തമ്മിലുള്ള വ്യത്യാസം. അതാണ്, ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് പെയിൻ ആയിരിക്കാം, പീരിയഡ്സ് തുടങ്ങാം ഒരു 5 ദിവസം മുമ്പേ ചില ചേഞ്ചസ് കാണിക്കും. സിവിയർ പെയിൻ ആയിട്ടോ ക്രാമ്പ് ആയിട്ടോ ബ്ലോട്ടിംഗ് ആയിട്ടോ ഇല്ല വയറിൽ എന്തോ വീർത്ത് വരുന്ന പോലെ, ആ അടിവയറൊരു ഭാരമുള്ള പോലെ ഒരു ഫീലിംഗ് വരിക, ഇല്ലെങ്കിൽ പീരിയഡ്സ് കഴിഞ്ഞിട്ടും അത് മാറുന്നില്ല, ഈ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല, ഇല്ല ആ എന്താ പറയുക, നമ്മളെ ഓവുലേഷൻ ടൈം പീരിയഡ്സിൻ്റെ നടുക്കിലുള്ള ദിവസം തന്നെ ഭയങ്കര സിവിയർ ആയിട്ടുള്ള പെയിൻ,

0: ഇല്ല. പീരിയഡ്സ് ടൈമിൽ പീരിയഡ്സ് ക്രാംസ് മാത്രമല്ലാത്ത മോഷൻ പോവാനുള്ള ടെൻഡൻസി, മോഷൻ പോകുമ്പോൾ വരുന്ന പെയിന്, പിന്നെ മൂത്രം പാസ് ചെയ്യുമ്പോഴും ഒരു പെയിന്, അങ്ങനെ ദർ ഇസ് എ ക്രോസ് ടോക്ക് യൂട്രസിന് തമ്മിലുള്ള ബന്ധങ്ങൾ, അവിടെ അടുത്തുള്ള എല്ലാ ഓർഗൻസിലും ഒരു ഇറിറ്റേഷൻ.
1: അത് പുറത്തേക്ക് അതിന്റെ ലൈനിങ്സ് വളരുന്നതാണ് എൻഡോമെട്രിയോസിസ് അല്ലേ?
0: അങ്ങനെ അല്ലാതെ ലാസ്റ്റ് മന്ത് ഷി വാസ് അബ്സല്യൂട്ട്ലി നോർമൽ. ഫസ്റ്റ് 3 വർഷം കൊച്ചിന് ഒന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു പീരിയഡ്സ് തുടങ്ങിയിട്ട്. പക്ഷെ ഇപ്പോൾ ഈ ഇടയ്ക്ക് പെയിൻ കൂടി കൂടി വരിക, അങ്ങനത്തെ വേരിയേഷൻസ് കാണിക്കുമ്പോൾ ഇല്ല, ഇനി കുറച്ചുകൂടെ പ്രായം കൂടി വരുന്ന ആൾക്കാർക്ക് ലൈക്ക് ബന്ധപ്പെടുമ്പോൾ ഉള്ള പെയിന്, ബന്ധപ്പെട്ടിട്ട് ശേഷം വരുന്ന ബ്ലീഡിങ് ഇല്ല, ഹെവി ബ്ലീഡിങ് ആയിട്ടായിരിക്കാം, ഇല്ല വന്ധ്യത്തെ ആയിട്ടായിരിക്കാം, ഇങ്ങനെ ആയിരിക്കും പലരിൽ. ആൻഡ് ഇത് വൺ ബ്യൂട്ടി ഓഫ് ദിസ് കോംപ്ലക്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ദ സിവിയാരിറ്റി, ആർക്ക് എത്ര സിവിയാരിറ്റി അത്ര സിവിയർ സിംറ്റംസ് ആവണമെന്നില്ല. ചിലപ്പോൾ ചെറിയ ബ്ലഡ് കളക്ഷൻ കൂടെ സിവിയർ സിംറ്റംസ് ആയിട്ട് മാറാം, ഒത്തിരി സിവിയർ ഡിസീസ് ഉള്ളവർക്ക് ചെറിയ പെയിൻ ആയിട്ട്
1: കാര്യമായ സിംപ്റ്റംസ് കാണിക്കണമെന്നില്ല.
0: സോ ദ ചെക്കപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദ മെയിൻ മോട്ടോ ഓഫ് ദ ടോക്ക് ടുഡേ ഇസ് അർലി ഡയഗ്നോസിസ്. നമുക്ക് എത്ര നേരത്തെ ഈ കണ്ടീഷൻ കണ്ടുപിടിക്കാവോ അത്ര അതിൻ്റെ കോംപ്ലിക്കേഷൻസും അത് അവോയ്ഡ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് നേരത്തെ നമുക്ക് എടുക്കാൻ പറ്റും.
1: ഇത് സ്ത്രീകളിലാണല്ലോ ഈ ഒരു രോഗമുള്ളത്, അതിൽ ഏത് ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നത്?
0: റിപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയും. ആസ് യങ് ആസ് 9 ഇയേഴ്സ് പെൺകൊച്ചുങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ കോമൺലി കാണുന്നത് റിപ്രൊഡക്റ്റീവ്, ദാറ്റ് ഈസ് 20 to 45, ആ റേഞ്ചിലായിരിക്കും കോമൺലി കാണുന്നത്. ഈവൻ ആഫ്റ്റർ മെനോപോസ് കൂടെ വി ഹാവ് സീൻ വിമൻ ഹാവിങ് ദിസ് ഡിസീസ്. ബട്ട് ആസ് ഒരു കാരണം ഈ എൻഡോമെട്രോസിസിന് കാരണം എന്ന് ചോദിച്ചാൽ ദെർ ആർ മൾട്ടിപ്പിൾ റീസൺസ്, ഇറ്റ്സ് മൾട്ടി ഫാക്ടോറിയൽ ആൻഡ് ഇറ്റ്സ് കോംപ്ലെക്സ്. അതിനകത്ത് ഒന്ന് നമ്മൾ പെൺകുട്ടികളിലുള്ള ഹോർമോൺ ഈസ്ട്രജൻ ഹോർമോൺ. സോ ഈ ഈസ്ട്രജൻ ഹോർമോൺ ഡോമിനൻസ് കാണിക്കുന്നതാണ് ഈ 20 to 40 ഇയേഴ്സ്. സോ ദാറ്റ്സ് ദ റീസൺ ഇറ്റ്സ് മോർ കോമൺ ഇൻ ദാറ്റ് ഏജ്. അപ്പോൾ ആ മെനോപോസ് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് പൂർണ്ണമായിട്ട് മാറുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, ബിക്കോസ് വി ഹാവ് പെരിഫറൽ ഓർഗൻസ് ലൈക്ക് വണ്ണ ഉള്ളവർക്ക് അവിടെ വണ്ണത്തിൽ ഒരു ചെറിയ ഹോർമോണൽ ഇംബാലൻസ് സ്റ്റാർട്ട് ആവും. ആ ഹോർമോൺസ് കൊണ്ട് തന്നെ പിന്നെ ഇത് വളരും. പിന്നെ നമ്മൾ എക്സ്റ്റേർണലി എന്തെങ്കിലും ടാബ്ലറ്റ്സ് ആയിരിക്കാം, ലൈക്ക് ഹോർമോൺ റീപ്ലേസ്മെന്റ് ടാബ്ലറ്റ്സ് എന്തെങ്കിലും വേറെ കണ്ടീഷൻ കഴിക്കേണ്ടി വന്നാൽ അതിൻ്റെ കൂടെ കൂടെ ഇത് വളരും. പിന്നെ നമ്പർ 3, ആസ് യു ഹാവ് സീൻ ഇൻ ദ സോഷ്യൽ മീഡിയ ആൻഡ് വെരി കോമൺലി, ഹോർമോൺ ഡിസ്റപ്റ്റിംഗ് ഇല്ല എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കോസ്മെറ്റിക് പ്രോഡക്ട്സ് കൂടെ, സേ ലൈക്ക് പാരബിൻസ് എന്ന് പറയും, ലിപ്സ്റ്റിക്സിലൊക്കെ ഉള്ളത്, കോസ്മെറ്റിക്സിലൊക്കെ ഉള്ളത്, പിന്നെ അങ്ങനത്തെ ഒരു എക്സ്റ്റേർണൽ സോഴ്സ് ഓഫ് ഈസ്ട്രജൻ നമുക്ക് കിട്ടുമ്പോൾ, ഈവൻ ക്ലീൻസേഴ്സ് കണ്ടീഷണേഴ്സ് അങ്ങനെ വളരെ കോമൺ ആയിട്ട് വാട്ട് വി യൂസ് ഡേ ടു ഡേ, അതിൽ കൂടെ ഇങ്ങനെ ഫ്താലേറ്റ്സ് പാരബിൻസ് അങ്ങനത്തെ കുറച്ചൊക്കെ പ്രോഡക്ട്സിൽ കൂടെ ഈ എക്സ്റ്റേർണൽ സ്റ്റിമുലസ്
1: കിട്ടുന്നുണ്ട്.
0: യെസ്, സോ ദീസ് ആർ ദ വൺ സ്റ്റിമുലൈ വിച്ച് ക്യാൻ അഗ്രവേറ്റ്. നമുക്ക് ഓൾറെഡി ജനറ്റിക്കലി ഇറ്റ് ഇസ് സീൻ ലൈക്ക് എന്താ പറയുക, അമ്മമാർക്കുള്ളവർക്ക് സിസ്റ്റേഴ്സിനുള്ളവർക്ക് എൻഡോമെട്രിയോസിസ് കുറച്ച് വരാൻ സാധ്യത, അങ്ങനെ ഉള്ളവർക്ക് ഒരു എക്സ്റ്റേർണലി കൂടെ ഇങ്ങനത്തെ സ്റ്റിമുലസ് കിട്ടുമ്പോൾ
1: ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ ഇങ്ങനത്തെ ഒരു സ്റ്റിമുലൻസ്. അപ്പം നമ്മുടെ ഈ കുട്ടികളൊക്കെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഒരുപാട് ഇത്തരം കോസ്മെറ്റിക്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതിനെ അപ്പം ഈ എൻഡോമെട്രിയോസിസ് വരാൻ അതും ഒരു കാരണം,
0: അതൊരു സ്റ്റിമുലസ് ആണ്, ഡെഫിനറ്റ്ലി അതൊരു സ്റ്റിമുലസ് ആണ്. അപ്പം നമ്മൾ ഡെഡിക്കേറ്റഡ് പെയിൻ ആൻഡ് എൻഡോമെട്രിയോസിസ് ക്ലിനിക്കാണ് നമ്മൾ റിനൈലി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഈ മാസത്തിൻ്റെ ഒരു പാർട്ടായിട്ട്. ദറ്റ് വി ആർ ഡെഡിക്കേറ്റിംഗ് ടു ഓൾ ദോസ് വിമൻ ഹു ആർ സഫറിങ് with this condition, അവർ പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല അങ്ങനത്തെ ആൾക്കാർക്കാണ്, ബിക്കോസ് ദേ ഹാവ് മെനി ലിമിറ്റേഷൻസ് ഓൾസോ ടു എക്സ്പ്രസ്. അപ്പോൾ ഫോർ ദെം ദ ഓൺലി ഇൻഫർമേഷൻ ഇസ് യു മേ ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ദിസ് സിറ്റുവേഷൻ ആൻഡ് ദെൻ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ആ സമയത്ത് ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആൻഡ് ഡയറ്റ് ഇറ്റ്സ് എ കംപ്ലീറ്റ് പാർട്ട് ഓഫ് ദിസ് ട്രീറ്റ്മെൻറ്റ്. സോ അതിനകത്ത് ഈ ലൈഫ് സ്റ്റൈലിൽ ഈ കോസ്മെറ്റിക്സ് ഒക്കെ വരും, ലൈക്ക് ഡെഫിനറ്റ്ലി യു ഹാവ് ടു ചൂസ്. പണ്ടത്തെ പോലെ നമ്മൾ ഏതോ ഒരു ലിപ്സ്റ്റിക് എടുക്കുക, ടോൺ കളർ നോക്കി മേടിക്കുക, ദാറ്റ് ഇസ് ഗോൺ. സോ യു ഹാവ് ടു ബി ഇപ്പോൾ എല്ലാം വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, യു ആർ ഗെറ്റിംഗ് സോ മച്ച് ഓഫ് ഇൻഫർമേഷൻ. ആ ഇൻഫർമേഷൻ നമ്മൾ ഒരു റൈറ്റ് ഡയറക്ഷനിൽ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. സോ ഓൾ ദീസ് തിങ്സ് വാട്ട് ഐ വാസ് ഡിസ്കസിങ്, ഫ്താലേറ്റ്സ് ആയിരിക്കാം, മീഥൈൽ പാരബിൻ എന്നുണ്ട്, അങ്ങനെ യു ഹാവ് ടു ജസ്റ്റ് സീ ദ കോമ്പോസിഷൻസ് ആൻഡ് സീ ഏതൊക്കെയാ ഫ്ലാഗ് ചെയ്തിരിക്കുന്ന റെഡ് ഫ്ലാഗ്ഡ് ഐറ്റംസ് ടു ബി അവോയ്ഡ് ഇൻ ആർ ഡെയിലി യൂസ്. അതേപോലെ ഫുഡ് ഐറ്റംസ് ഓൾസോ as we are discussing
1: junk the same extent.
0: Junk food enna parna adu oru velliya label ayi, adinathu namukku specifically ee endha paraya processed meat ee nuggets aayittu kittunnathu, അതിനകത്താണ് കൂടുതൽ സ്റ്റിമുലസ്. പിന്നെ ബിക്കോസ് വൺ ഓഫ് ദ ഫാക്ടേഴ്സ് ഫോർ എൻഡോമെട്രിയോസിസ് എന്ന് പറയും ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ. ഇവിടെ എന്താ നടക്കുക ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ എവറിബഡി ക്യാൻ ക്യാച്ച് ഇറ്റ്. സോ നോർമലി ഒരു ബ്ലഡ് സെല്ല് പീരിയഡ്സിൻ്റെ പുറത്തേക്ക് വരും.

0: ഇത് പുറത്തേക്ക് പോയില്ല, ഇത് അവിടെ വയറിന് അകത്തേക്ക് കയറി. അപ്പൊ വയറിനകത്തേക്ക് കയറുമ്പോ നമ്മുടെ ദേഹത്തിന്റെ WBCs പറയും, അയ്യോ എന്തോ ഫോറിൻ ബോഡി വന്നു എന്ന് അത് ഓടി വന്ന് അതിനെ കൊല്ലാൻ നോക്കും. ദ പ്രോബ്ലം ഈസ് അത് കൊല്ലാൻ സമ്മതിക്കില്ല. ഈ പെൺകൊച്ചിന്റെ ബോഡിയിൽ അത് കൊല്ലാൻ സമ്മതിക്കില്ല. അത് അവിടെ തന്നെ ഇങ്ങനെ ഒരു കട്ടിയായിട്ട്, പിന്നെ അതിൻ്റെ കൂടെ ഒരു നരമ്പ് വരും, പിന്നെ ഒരു രക്തനാള വരും, അങ്ങനെ അത് അങ്ങനെ ചേർത്ത് ചേർത്ത് ഒരു നോഡ്യൂളായിട്ട് അത് തന്നെ ഒരു മാസായിട്ട്. ക്യാൻസർ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ ക്യാൻസർ.
1: ഇറ്റ്സ്
0: നോട്ട് എ ട്രൂ ക്യാൻസർ, ബട്ട് ഇറ്റ് അഗ്രവേറ്റ്സ് ആൻഡ് ഇറ്റ് ഗ്രോസ് ആൻഡ് ഇറ്റ് സ്പ്രെഡ്സ്. അടുത്തുള്ള എല്ലാ ഓർഗൻസിനെ വിളിച്ചിട്ട് വിളിച്ച് ഇങ്ങനെ തമ്മിൽ ഒരു കേക്ക് പോലെ ആക്കിയിട്ട് ഒത്തിരി ഇൻഫ്ലമേഷൻ എന്ന് പറയും. മെഡിക്കലി ഇറ്റ്സ് ക്രോണിക് ഇൻഫ്ലമേഷൻ. വർഷങ്ങളായിട്ട് അവിടെ ഇൻഫ്ലമേഷൻ അങ്ങനെ നീർക്കെട്ടായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, ദാറ്റ് മച്ച് ഓഫ് ഇൻഫ്ലമേഷൻ കൂടുന്ന ഏത് ആഹാരം ആയാലും, ലൈക്ക് നമ്മുടെ ഈ പ്രോസസ്ഡ് മീറ്റ് ആയിരിക്കാം, പിന്നെ ഈസ്ട്രജൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഡയറി പ്രോഡക്ട്സ് ഓൾസോ, ഈ എൻഡോമെട്രിയോസിസ് നമ്മൾ ഡയഗ്നോസ് ചെയ്ത ഉടനെ തന്നെ ഡയറി പ്രോഡക്ട്സ് ടു ബി ലിമിറ്റഡ്.
1: പാലും പാൽ ഉൽപ്പന്നങ്ങളും കുറയ്ക്കണം,
0: ഫുള്ള് ലിമിറ്റ് ചെയ്യുന്നല്ല, ഈവൻ പ്ലാന്റ് റിസ്ട്രിക്ട് ചെയ്യണം. പിന്നെ പ്ലാന്റ് ബേസ്ഡ് മിൽക്ക് പ്രോഡക്ട്സിലോട്ട് പോകണം. പിന്നെ വെനെവർ യു ഗോ ഫോർ ഡയറി പ്രോഡക്ട്സ് യു ഷുഡ് ബി അവയർ ഇത് ഹോർമോണൈസ്ഡ് അല്ല. പൗൾട്രി ആയാലും ഹോർമോണൈസ്ഡ് അല്ല എന്ന് സോഴ്സ് നമുക്ക് അറിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന സാധ്യതകളായിരിക്കും യൂസ് ചെയ്യുന്നത്, കുറച്ചുകൂടെ സേഫ് ആയിരിക്കും.
1: ഫുഡും ഇതിനകത്ത് ഒരു ഫാക്ടറാണ്,
0: ഒരു മേജർ ഫാക്ടറാണ്.
1: ഇപ്പൊ ഡോക്ടർ പറഞ്ഞനുസരിച്ച് നമ്മുടെ സാധാരണ മെൻസുറേഷൻ നടക്കുമ്പോൾ മെൻസറൽ ബ്ലഡ് പുറത്തേക്ക് പോകുന്നു, പക്ഷെ എൻഡോമെട്രിയത്തിൽ ആ ലൈനിങ് ഇങ്ങനെ ഉണ്ടാവുന്നത് അല്ല, ഇൻഫ്ലമേഷൻ വരുന്നത് റപ്ചർ ആവുന്നു, പക്ഷെ അവിടെ ഉണ്ടാകുന്ന ബ്ലീഡിങ് പുറത്തേക്ക് പോകുന്നില്ല.
0: എൻഡോമെട്രിയോസിസ്
1: അപ്പം അത് അവിടെ തന്നെ നിൽക്കുന്നു. അത് ഇങ്ങനെ പല പല തൊട്ടടുത്തുള്ള ഓർഗൻസിനെയും സെൽസിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നു. അത് വീണ്ടും വീണ്ടും അത് കൂടി എല്ലാ ഓർഗൻസിനെയും അഫക്റ്റ് ചെയ്യാം അല്ലേ. അപ്പൊ അത് ഏർലി എത്രയും നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇപ്പം അതിന്റെ ഏറ്റവും വലിയ കാര്യം. പേരൻസിന് ഇതെങ്ങനെ മനസ്സിലാവും? ഇപ്പം 12 വയസ്സുള്ള ഒരു കുട്ടി ഇങ്ങനെ ഒരു സിവിയർ പെയിൻ ആണെങ്കിൽ സോ അവർ ഹോസ്പിറ്റലിൽ വരണം,
0: ഒരു ചെക്കപ്പ് നടത്തണം, ഒരു ബേസിക് ഒരു എന്താ ഇതിന്റെ ഡയഗ്നോസ്റ്റിക് പ്രോട്ടോകോൾസ്. പണ്ടൊക്കെ നമുക്ക് അപ് ടു 2025 ദേർ ഇസ് എ സ്റ്റഡി, റിസർച്ച് സ്റ്റഡി പറയുന്നത് 7 to 8 years ഒരു പെൺകൊച്ചിന് ഫസ്റ്റ് സിംറ്റം ഓഫ് എൻഡോമെട്രിയോസിസ് തുടങ്ങിയിട്ട് അത് ഡയഗ്നോസ് ചെയ്യാൻ 7-8 വർഷം എടുക്കുന്നുണ്ട്. എന്തിനാ? ബിക്കോസ് ദ സിംറ്റംസ് ആർ നോൺ സ്പെസിഫിക്. പലപ്പോഴും വിചാരിക്കും എക്സാം പ്രശ്നമാണ്, പലപ്പോഴും വിചാരിക്കും ഇത് ലൂസ് മോഷനിന്റെ പ്രശ്നമാണ്, അങ്ങനെ പല റീസൺസ് കൊണ്ട് അത് തള്ളിക്കളയും. ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ വരുമ്പോൾ സ്കാനിങ്ങിൽ ചിലപ്പോൾ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്ന വരില്ല. സോ ഇറ്റ് നീഡ്സ് എ വാട്ട് യു കോൾ ലോ ത്രെഷോൾഡ് ടു ഡയഗ്നോസ്. ഇങ്ങനെ ആവാം സാധ്യതയുണ്ട്, ഈ കാര്യങ്ങൾ നമുക്ക് ഈ കൊച്ചിനെ ബാധിക്കാമെന്ന് ഡോക്ടറുടെ അടുത്ത് പോയി ഒരു സിമ്പിൾ ചെക്കപ്പ് കൂടെ, പിന്നെ ഒരു സ്കാനിങ് കൂടെ ചിലപ്പം, ഇല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഇസ് വാട്ട് യു കോൾ എസ് MRI സ്കാൻ കൂടെ അവശ്യം വരുമ്പോൾ അങ്ങനെ. പിന്നെ അവസാന ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നമ്മൾ ദൂർബിന്ന് കൂടെയോ എന്തെങ്കിലും പ്രൊസീജിയറിന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ബയോപ്സി എടുത്ത് സ്റ്റഡി കൺഫേം ചെയ്താലേ 100% നമുക്ക് കൺഫേം ആവത്തുള്ളൂ. വളരെ കോമൺലി നമ്മൾ സ്കാനിങ്ങിൽ കാണുന്നത് ചോക്ലേറ്റ് സിസ്റ്റ്. ഐ തിങ്ക് മെജോറിറ്റി പീപ്പിൾ വുഡ് ഹാവ് ഹേർഡ് ഇറ്റ്. ഒരു ചോക്ലേറ്റ് സിസ്റ്റ് ആണെന്ന്, ഈ മെൻസ്ട്രൽ ബ്ലഡ് കട്ടി കട്ടി കിടന്നിട്ട് ഓവറിയിൽ ഉണ്ടാക്കുന്ന സിസ്റ്റാണ് ചോക്ലേറ്റ് സിസ്റ്റ്. അതാണ് നമുക്ക് സ്കാനിങ്ങിൽ കാണാം, പക്ഷെ അത് കുറച്ച് വർഷങ്ങൾ ആവും അതൊക്കെ ആ ലെവലിലോട്ട്
1: എത്താൻ.
0: സോ അതിന് മുമ്പേ, നൗ ദ റീസെന്റ് അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ എത്തുന്ന മുമ്പേ, ബിക്കോസ് ഒരു അവസാന ലേറ്റ് സ്റ്റേജ് വെൽക്കം ടു ദാറ്റ്, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സോ അതിന് മുമ്പേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് ടു സ്റ്റാർട്ട് ദിസ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിരിക്കുക, ഹോർമോൺ ബ്ലോക്കിംഗ് മെഡിസിൻസ് ആയിരിക്കും, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. സോ ആ ലെവലിൽ കണ്ടുപിടിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രഗ്നൻസി കിറ്റ് പോലത്തെ സിമ്പിൾ ടെസ്റ്റുകൾ കൂടെ റിസർച്ച് ലെവലിലാണ്, ലൈക്ക് ഇന്ന് ആയിട്ടില്ല, മാർക്കറ്റ് ലെവലിൽ ആയിട്ടില്ല. അങ്ങനത്തെ ഒരു കിറ്റ് ഇസ് ഇൻ ദ പ്രോസസ് ഓഫ് കമ്മിങ്. ഈവൻ എൻഡോമെട്രിയോസിസ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഇസ് ഇൻ സപ്പോർട്ട് വിത്ത് ഇറ്റ്. ദേർ ഇസ് എ ഹ്യൂജ് റിസർച്ച് ഇൻ ദിസ് ആൻഡ് ദാറ്റ്. അതിനകത്ത് നമ്മൾ മൈക്രോസോമൽ RNA എന്നാൽ നമ്മൾ
1: MRNA
0: ഐദർ ഇൻ ദ യൂറിൻ, സലൈവ ഓർ ദ മെൻസ്ട്രൽ ബ്ലഡിൽ ഡിറ്റക്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. നമ്പർ 2, വി ഹാവ് വാട്ട് ഈസ് കോൾഡ് ആസ് റിസ്ക് സ്കോറിംഗ് സിസ്റ്റം. മീൻസ് ഈ സിംറ്റംസും അൾട്രാസൗണ്ട് ഫൈൻഡിങ്സും ക്ലിനിക്കൽ ഫൈൻഡിങ്സ് എല്ലാം ഉൾപ്പെടെ ഒരു റിസ്ക് സ്കോറിംഗ് സിസ്റ്റം ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, വിച്ച് വി ആർ റെഗുലർലി സ്റ്റാർട്ടഡ് യൂസിംഗ് എ ട്രിനൈറ്റ് ഡെഡിക്കേറ്റഡ് എൻഡോമെട്രിയോസിസ് ക്ലിനിക്. ദിസ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ദ ക്ലിനിക്സ്. വി ഹാവ് 2 hours പെർ വീക്ക് ഡെഡിക്കേറ്റഡ് ഫോർ ദിസ് ഡിസീസ് ഓൺലി. സോ ആ സമയത്ത് വി യൂസ് ദി സ്കോറിംഗ് സിസ്റ്റംസ് ടു എവാലുവേറ്റ് ഈ പെൺകൊച്ചിന് വിത്ത് ഇസ് ദർ ഇസ് ലോ
1: സസെപ്റ്റബിലിറ്റി
0: ഉണ്ടാവാൻ സാധ്യത എത്ര ശതമാനം, ലോ സസെപ്റ്റബിലിറ്റി, ഹൈ സസെപ്റ്റബിലിറ്റി ഓല ഉണ്ട്, ഓൾറെഡി ഉണ്ട്. ഇങ്ങനെ ഒരു എടുക്കും.

0: അപ്പോൾ വി വിൽ ബി ഏബിൾ ടു ഗൈഡ് ദം. ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്, ഈ കാര്യങ്ങൾ നമുക്ക് ഡയറ്റിൽ ചെയ്യാം, ഈ കാര്യങ്ങൾ നമുക്ക് എക്സസൈസിൽ ചെയ്യാം. വി ക്യാൻ ഗൈഡ് ദ പേരൻസ് ആൻഡ് ദ സ്റ്റുഡൻസ്.
1: അവിടെ ഇപ്പം നമ്മൾ എൻഡോമെട്രിയോസിസ് എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ സിംപ്റ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ പറഞ്ഞു. എന്താണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്? ഇപ്പം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണത് നമുക്കിത് ട്രീറ്റ് ചെയ്തും ഇത് മാറ്റാൻ പറ്റുമോ?
0: ഇത് വളരെ നല്ല ക്വസ്റ്റ്യൻ ചോദ്യമാണ്. ലൈക്ക് എന്താ ട്രീറ്റ്മെൻറ് ഉള്ളത്? ബിക്കോസ് വി ഹാവ് മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, പല ഓപ്ഷൻസ് ഉണ്ട്. ലൈക്ക് സിംപിളായിട്ട് ആസ് എല്ലാവരും കോമൺലി കേട്ടിരിക്കുന്നത് ഒരു പെയിൻ കില്ലർ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഓൾവേസ് സിംപ്റ്റമാറ്റിക് ട്രീറ്റ്മെൻറ്, മീൻസ് ആ പെൺകുച്ചിന് ഹോം റെമഡീസ് ആയിട്ട് പെയിൻ റിലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ അതും, അതിൻ്റെ കൂടെ സിമ്പിൾ പെയിൻ കില്ലേഴ്സ് ലൈക്ക് പാരസെറ്റമോൾ ആയിരിക്കാം, ഇല്ല മെഫിനമിക് ആസിഡ്, അങ്ങനത്തെ ചെറിയ പ്രോഡക്ട്സ് ആയിരിക്കാം. വൺ ഓർ ടു ഡേയ്സിൽ ഫസ്റ്റ് ലൈനായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അതിൽ പേഷ്യൻ്റ് റിലീഫായിട്ട് ഈസ് ഏബിൾ ടു മാനേജ് ഹർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും. ഇല്ല അത്, പക്ഷേ ഷി ഷുഡ് ബി അണ്ടർ കണ്ടിന്യൂസ് ഫോളോ അപ്പ്, ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇറ്റ് ഇസ് എ ക്രോണിക് കണ്ടീഷൻ, മീൻസ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ അത് എപ്പോഴും ഉണ്ട്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയാലും തുടങ്ങിയില്ലെങ്കിലും അത് ചിലപ്പം 30% ആൾക്കാർക്ക് കൂടുകയും കുറയും ചെയ്യും. 30% ആൾക്കാർക്ക് വളരെ സിവിയറായിട്ട് മാറാൻ സാധ്യതയുണ്ട്, 30% കുറയാനും സാധ്യതയുണ്ട്. സോ വിച്ച് കണ്ടീഷൻ, വിച്ച് ഗേൾ ഈസ് സഫറിങ് എന്ന് നമ്മൾ എപ്പോഴും ഫോളോ അപ്പിൽ നിൽക്കണം.
1: ഇത് കണ്ടുപിടിച്ചാൽ ഫോളോ അപ്പ് നിർബന്ധമാണ്,
0: നിർബന്ധമാണ്. ദാറ്റ് ഈസ് എ ടേക്ക് ഹോം മെസ്സേജ്. ഫോളോ അപ്പ് ഇല്ലാത്ത നമ്മൾ കാണുന്നത് പെൺകൊച്ചുകൾ ചിലപ്പോൾ 2 വർഷം മുമ്പ് ഒരു ചോക്ലേറ്റ്സ് സർജറി കഴിഞ്ഞു ഡോക്ടർ, അത് കഴിഞ്ഞിട്ട് പോയിട്ടേ ഇല്ല,
1: ഡോക്ടറിനെ കണ്ടിട്ടില്ല.
0: സോ വാട്ട് ഈസ് ഹാപ്പനിങ്, അവിടെ ആ സ്റ്റിമുലസ് സ്റ്റിൽ ദയർ. സിസ്റ്റ് മാത്രം എടുത്തിട്ട് കാര്യമില്ല, നമ്മുടെ ദേഹത്തിലുള്ള ഹോർമോൺസ് അവിടെ തന്നെ ഉണ്ട്, നമ്മളെ കൂടെ ആ മറ്റേ ഇൻഫ്ലമേഷൻ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. സോ അങ്ങനെ ആ പ്രശ്നങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് വീണ്ടും ഒരു പ്രശ്നം ഈ
1: നോഡ്യൂളായിട്ടോ
0: എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് ആയിട്ടോ അങ്ങനെ ഡെവലപ്പ്
1: ആവാം.
0: സോ ഫോളോ അപ്പ് ഇസ് എ മസ്റ്റ്. നമ്പർ 2, ഹോർമോൺ എന്നുള്ള നമ്മൾ കണ്ടല്ലോ, ദിസ് ഈസ് ദ സ്റ്റിമുലസ്, അതാണ് ഫുഡ് ഇവിടെ. സോ നമുക്ക് അതിനെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കണം. മീൻസ് ചിലപ്പം നമ്മൾ ടാബ്ലറ്റ്സ് ആയിട്ട് വർഷങ്ങളായിട്ട് കഴിക്കേണ്ടി വരും. ആ ടാബ്ലറ്റ്സ് നമ്മൾ ഹോർമോൺസ് ചിലപ്പം പീരിയഡ്സിന് വരാതെ നോക്കിക്കോളും. ഇവിടെ ദ മെയിൻ കൾപ്രിറ്റ് ഇസ് ആ മെൻസ്ട്രൽ ബ്ലഡാണ്. എൻഡോമെട്രിയൽ ലൈനിങ് ഈസ് ഗോയിങ് ആൻഡ് സ്പ്രെഡിങ് എവറിവെയർ. അപ്പോൾ ആ ലൈനിങ്ങിനെ നമ്മളിങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കണം. സോ ദാറ്റ് ഈസ് ഡൺ ത്രൂ ദ ടാബ്ലറ്റ്സ് വിച്ച് ബ്ലോക്ക് ദ ഹോർമോൺസ് അറ്റ് ദ ബ്രെയിൻ ലെവൽ, ബ്രെയിൻ ലെവലിലും പിന്നെ ഈസ്ട്രജൻ ലെവൽ. ദ ബ്യൂട്ടി ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് ഈസ്, പണ്ട് നിനക്ക് ഒരു 5 വർഷം മുമ്പ് മാം ചോദിച്ചാൽ ഇത്രേ ഉള്ളായിരുന്നു നമ്മുടെ കൂടെ, എന്നിട്ട് ആ മെഡിസിൻസിൻ്റെ സൈഡ് എഫക്ട്സ് ഒരുപാടുണ്ട്. അതുകൊണ്ട് പേഷ്യൻസ് പകുതി വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ആയുർവേദ ഹോമിയോയിലോട്ട് പോകുന്നത്. പക്ഷെ വെരി ഹാപ്പി ടു സേ ദാറ്റ് ഇപ്പോൾ നമുക്ക് വി ഹാവ് സ്പെസിഫിക് മെഡിസിൻസ്, ലൈക്ക് ആ എൻഡോമെട്രിയം സെല്ലിൽ പോയിട്ട് ആ ബ്ലോക്ക്, ആ റിസെപ്റ്റർ മാത്രം, യെസ് ആ റിസെപ്റ്റർ മാത്രം, ഈസ്ട്രജൻ ആൽഫ ബീറ്റ എന്താ ഉള്ളേ ആ ബീറ്റ റിസെപ്റ്റർ മാത്രം ആക്ട് ചെയ്യുന്ന മെഡിസിൻസ് ഉണ്ട്. ലിറ്റിൽ ബിറ്റ് കോസ്റ്റ്ലി, ബട്ട് ദേ ആർ വെരി എഫക്റ്റീവ് ഇൻ കൺട്രോളിങ് സിംപ്റ്റംസ്. 50-70% പെയിൻ റിലീഫ് ഉണ്ടാവും, അല്ലാതെ സൈഡ് എഫക്ട്സ് ആർ വെരി ലെസ്. പേഷ്യൻസ് ആർ കംഫർട്ടബിൾ. ഡോക്ടർ ചിലപ്പോൾ അവർ ചോദിക്കും, ഡോക്ടർ ഈ പില്ലും പണ്ടേ എന്താ എനിക്ക് തരാത്തേന്ന്. പഴയ പേഷ്യൻസ് ദേ ആസ്ക്
1: അസ് നേരത്തെ എന്താ
0: ഒരു മാജിക് പുല്ലാണ് പില്ല് പോലെയാണ്.
1: അതുകൊണ്ട് ഒരു 90% സിംപ്റ്റംസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ ഇപ്പോഴത്തെ പോലെ?
0: യെസ്, ഒരു 50-70% വി ഹാവ് സീൻ ദാറ്റ്, ആൻഡ് പേഷ്യൻസ് ആർ കംഫർട്ടബിൾ കൂടെ. വേറെ ഒരു ലോങ് ടേമിലോട്ട് ബെനിഫിറ്റ് ഉണ്ട്, 5 ഇയേഴ്സിലോട്ട് നോക്കുന്നുണ്ടെങ്കിൽ മെറീന കോയിൽ എന്ന് കേട്ടിട്ടുണ്ടാവും. ഇറ്റ്സ് ലൈക്ക് എ കോപ്പർ ടി, ഒരു കോപ്പർ ടി പോലത്തെ ഒരു ഷേപ്പിലുള്ള ഒരു ഹോർമോണൽ കോയിലാണ്. ആ കോപ്പർ ടീൻ്റെ ആംസിൽ, കയ്യിൽ മെഡിസിൻ ഉണ്ടാവും. സോ അത് യൂട്രസിന് അകത്ത് വെച്ചാൽ മതി, ബിക്കോസ് നമുക്ക് അവിടെയാണല്ലോ പ്രശ്നം. പെൽവിസും യൂട്രസിൻ്റെ അടുത്തല്ലേ, അപ്പം നമ്മൾ ഈ ഹോർമോൺ അവിടെ അകത്ത് വെക്കുമ്പോൾ സിവിയർ സിസ്റ്റമിക് സൈഡ് എഫക്ട്സ് വേറെ ഒന്നും ഉണ്ടാവില്ല, അവിടെ മാത്രം ആ ഡിസീസിനെ കൺട്രോൾ ചെയ്യും.
1: അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നീട് പ്രഗ്നൻസിക്കോ അല്ലെങ്കിൽ അതിങ്ങനെയുള്ള എന്തെങ്കിലും ഹോർമോണൽ കൺട്രോളും ഒക്കെ വരുന്നത് കൊണ്ട് പിന്നീട് അങ്ങനെയുള്ള
0: ഡെഫിനറ്റ്ലി ഇല്ല, മെറീന വെക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ആസ് സച്ച് എൻഡോമെട്രിയോസിസ് ഉള്ളവർക്ക് ഈ മെൻസ്ട്രൽ ബ്ലഡ് എന്താ ഉള്ള, ചോക്ലേറ്റ് സിസ്റ്റം എന്താ ഉള്ള, ഇറ്റ് ഈസ് ലൈക്ക് എ കില്ലർ സെൽ, ഇറ്റ് ഗോസ് ആൻഡ് ഈറ്റ്സ് അപ്പ് എല്ലാം. നമ്മൾ എഗ്ഗിനൊക്കെ അത് തിന്നാൻ തുടങ്ങും, ഇറ്റ്സ് ലൈക്ക് ഈറ്റ്സ് അപ്പ് ദ എഗ്സ്. സോ അപ്പോൾ നമ്മൾ ഓവേറിയൻ കപ്പാസിറ്റി കുറച്ച് കുറഞ്ഞത് കൊണ്ട് വന്ധ്യത്തെ കുറച്ച് കോമൺ ആണ്. 50% ഓഫ് ദ വിമൻ വിത്ത് ദിസ് കണ്ടീഷൻ ഹാവ്.
1: 50% എൻഡോമെട്രിയോസിസ് ഉള്ള സ്ത്രീകൾക്ക് വന്ധ്യതയ്ക്കുള്ള സാധ്യതയുണ്ട്.
0: യെസ്,
1: ഏറ്റവും നേരത്തെ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്ക് ഇത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണോ?
0: കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ല, ആ സിറ്റുവേഷനോട് എത്തിയിട്ടില്ല. സോ ദാറ്റ് ഈസ് ദ റീസൺ ദേ ആർ ഇൻ ദ ഫോളോ അപ്പ് ആൻഡ് ട്രീറ്റ്മെന്റ്. കംപ്ലീറ്റ്ലി ക്യൂറബിൾ എന്ന് വിളിക്കുന്നത് ഒരു ലെവൽ കഴിഞ്ഞിട്ടാണ്, ബിക്കോസ് നമുക്ക് ഈ കണ്ടീഷൻ ഇങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഇതാ പെൺകൊച്ചിന് വന്നോ

0: രണ്ട് കുട്ടികളായിട്ട് ഒരു ഫാമിലി കംപ്ലീറ്റഡ് എന്നാ പറയുമ്പോൾ വെൻ വി റിമൂവ് കംപ്ലീറ്റ്ലി രണ്ട് ഓവറീസും ഈസ്ട്രജൻ സ്റ്റിമുലസും ഈ ഡെപ്പോസിറ്റ്സ് എല്ലാം കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്താലേ യെസ് ഒരു ലെസ് ദാൻ 2% റിക്കറൻസ് വരത്തുള്ളൂ. സോ ദാറ്റ് ഈസ് വൺ സ്റ്റേജ് വെയർ മെനി വിമൻ ഈ 45-50 ഒക്കെ എത്തുമ്പോൾ ഈ സ്റ്റേജിലോട്ട് എത്തും ചിലപ്പം. ബട്ട് ബിഫോർ ദാറ്റ് ഇറ്റ് ഈസ് എ ചാലഞ്ച്. സോ 20-45 വരെ ദേ വിൽ ബി സ്ട്രഗ്ലിംഗ്. ദർ ഈസ് വൺ ഞാൻ കേൾക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത് ദിസ് ഈസ് എൻഡോമെട്രിയോസിസ് എന്ന ഒരു ബ്രിട്ടീഷ് ഷോർട്ട് ഫിലിം റിലീസ് ആയിട്ടുണ്ട്. And they have won this first prize in the BAFTA Film Awards.
1: മമ്മന്റെ പേര് ഒന്നും കൂടി പറയോ.
0: This is endometriosis. Why I'm telling is, നമ്മൾ അതിനെ ചിലപ്പോൾ ഇഗ്നോർ ചെയ്തിട്ടുണ്ടാവാം. But the girl there is as young as 8 to 10 years ലാണ്. അവര് അഡോളസൻസ് കോളേജ് ലൈഫ് എങ്ങനെ നശിച്ചു പോയി ഈ ഡിസീസ് കൊണ്ട്. ഹൗ മച്ച് ഷീ സഫേർഡ് ആൻഡ് കെയിം ഔട്ട് ഓഫ് ഇറ്റ്. ഉള്ളി 2-4 years ഇടയ്ക്ക് ഒരു 4-5 മേജർ സർജറീസ് ചെയ്യേണ്ടി വന്നു. അത്ര സിവിയാരിറ്റി വരെ
1: കണ്ടീഷൻസ്
0: അങ്ങനെയാണ് കാണിക്കുന്നത്. സോ അത്ര സിവിയാരിറ്റി വരെ ഒരു പോവാനുള്ള കണ്ടീഷൻ ആണ്. സോ അതിനെ നമുക്ക് മനസ്സിലാക്കിയിട്ട് ദ കമ്മ്യൂണിറ്റി ആസെറ്റ് പാരന്റ്സ് ഫാമിലി എല്ലാ സപ്പോർട്ടിലൂടെ വേണം ആ കുട്ടികളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്.
1: പിന്നെ ഡോക്ടർ ഒരു കാര്യം ചോദിക്കാനുള്ള, ഇപ്പം പറഞ്ഞല്ലോ ലൈഫ് നമ്മളെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു, ലൈഫ് സ്റ്റൈലും
0: നമ്മൾ ഇത്ര മെഡിസിൻസിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോ ഈ മെഡിസിൻസിന്റെ കാര്യത്തില് ഇപ്പൊ പെയിൻ കില്ലർ ഇന്ന് രാവിലെ കൂടെ ഒരു മദർ പറയുമായിരുന്നു 3 times a day മെഫ്താൽസ്പൈസ് കഴിക്കുക ഇസ് ഇറ്റ് ഓക്കെ. ബട്ട് ദ ഗുഡ് തിങ് അബൌട്ട് ഇസ് ആ പെൺകൊച്ച് തന്നെ എല്ലാ എക്സസൈസും പഠിച്ചിട്ടുണ്ട്. ഈ പീരിയഡ്സ് ടൈമിൽ എങ്ങനത്തെ എക്സസൈസ് ചെയ്താൽ എങ്ങനെ പെയിൻ റിലീഫ് കിട്ടും എന്ന് പഠിച്ചു വെച്ചിരിക്കും. ഐ വാസ് വെരി ഹാപ്പി വിത്ത് ദിസ് പേഷ്യന്റ് ബിക്കോസ് അങ്ങനത്തെ എക്സസൈസസ് കൊണ്ട് ദ അമൗണ്ട് ഓഫ് റിക്വയർമെന്റ് ഓഫ് ദ പെയിൻ കില്ലർ കംസ് ഡൗൺ. സപ്പോസ് 3 ഉള്ളത് 2 ആവാം 2 ഉള്ളത് 1 ആവാം അങ്ങനെയാണ് ബെനിഫിഷ്യൽ. ഇറ്റ് ഇസ് നോട്ട് എ കംപ്ലീറ്റ് ക്യൂർ ഓർ എ കംപ്ലീറ്റ് ഓൺലി ട്രീറ്റ്മെന്റ്. സോ സിമ്പിൾ ആയിട്ട് പറയാനുണ്ടെങ്കിൽ നമ്മൾ ബ്രീതിങ് എക്സസൈസ്, നമ്മളിപ്പോൾ പ്രാണായാമം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയാനുണ്ടാവാം, ബ്രീത് ഇൻ ബ്രീത് ഔട്ട് കാം എക്സസൈസസ് എന്ന് പറയും. പിന്നെ 4-4 calm എന്ന് പറയും, ജസ്റ്റ് മൂക്കിലോട്ട് എടുക്കുക വായിലോട്ട് ബ്രീത് ഔട്ട് ചെയ്യുക, അങ്ങനെ
1: സിമ്പിൾ ഉള്ളിലേക്ക് എടുക്കുക,
0: അങ്ങനത്തെ സിമ്പിൾ എക്സസൈസസ് വേർ ദ ടമ്മി ആൻഡ് ദ പെൽവിക് ഫ്ലോർ റിലാക്സസ്, ദോസ് ആർ ദ വൺസ് വിച്ച് ഹെൽപ് ദം ഇൻ ദ കാമിങ് ഡൗൺ. ബേസിക്കലി ഇവിടെ ഇൻഫ്ലമേഷൻ ആണ് നടക്കുന്നത്, ആ ഇൻഫ്ലമേഷന് വി ഹാവ് ടു കാം ഡൗൺ. അതേപോലെ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് കൂടെ കേട്ടിട്ടുണ്ടാവാം. ഇഫ് യു ഗൂഗിൾ ഓൾസോ യു വിൽ സീ എ ലിസ്റ്റ് ഓഫ് ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്. അതിനകത്ത് എനിക്ക് എടുത്ത് പറയാനുള്ളത് നാച്ചുറൽ പെയിൻ കില്ലേഴ്സ്. നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്ന മഞ്ഞൾപ്പൊടി ആയിരിക്കാം, ഇല്ല ജിഞ്ചർ, ഇഞ്ചി ചായ, യെസ് ഇഞ്ചി, പിന്നെ കുരുമുളക്, ഇങ്ങനത്തെ നാച്ചുറൽ പെയിൻ കില്ലേഴ്സ്. ദേ ഹാവ് എ എഫക്ട്, അതിൻ്റെ ഒരു ലിമിറ്റിൽ ഡെയിലി 1 spoon അങ്ങനെ എടുക്കാം ഡ്യൂറിങ് ദ പീരിയഡ്സ്. അതായിരിക്കും നമുക്ക് ആ സമയത്ത് അമ്മമാരൊക്കെ ഇതിന്റെ മഞ്ഞൾ പൊടി ഇട്ടിട്ട് പാല് കൊടുക്കുക. ആസ് സൂൺ ആസ് ദ പ്യൂബർട്ടി സ്റ്റാർട്സ് ദേ ഹാവ് ടു ബ്രിങ് ഇറ്റ് അല്ലേ, യെല്ലോ മിൽക്കും പിന്നെ മറ്റേ ഇഞ്ചി ചായ കഷായം ഇങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു. അത് ആക്ച്വലി
1: അത്
0: നമുക്ക് ആക്ച്വലി സയന്റിഫിക്കലി ഇറ്റ് ഇസ് പ്രൂവൺ ടു ഹാവ് ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് പെയിൻ കില്ലർ. അതേപോലെ ദർ ആർ സെർട്ടൺ തിങ്സ് ലൈക്ക് ഇപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിനേക്കാൾ ഫിഷ് ഫ്രൈന്റെ പകരം കറിയിലോട്ട് പോകാം, കോക്കനട്ട് ഒത്തിരി ഇടുന്നത് പകരം കുറച്ച് ലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാം ആ ദിവസങ്ങൾ, എസ്പെഷ്യലി ഡ്യൂറിങ് ദ ടൈം ഓഫ് ദ സിവിയർ പെയിൻ ആൻഡ് പീരിയഡ്സ് ആ ദിവസങ്ങൾ. പിന്നെ ഫ്രൈഡ് ഐറ്റംസ് ആസ് ഐ സെഡ് അവോയ്ഡ് ചെയ്തിട്ട് ഗോ ഫോർ സലാഡ്സ്. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ സലാഡിന്റെ പകരം ബോയിൽഡ് ആയിട്ട് എടുക്കാം, അങ്ങനെ കാം ലൈറ്റ് ഓൺ ദ ടമ്മി എന്ന് പറയുന്നത്
1: സോഫ്റ്റ് കൊടുത്തോണ്ട്
0: യെസ് യെസ് ആ സമയത്ത് നമുക്ക് അങ്ങനെ കൊണ്ടുപോവാനേ പറ്റത്തുള്ളൂ. സോ ദാറ്റ് വിൽ റെഡ്യൂസ് ദ ഇന്റൻസിറ്റി ഓഫ് ദ പ്രോബ്ലംസ്,
1: പെയിന് കുറയ്ക്കാൻ പറ്റും.
0: യെസ്
1: കുട്ടിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറയ്ക്കാൻ പറ്റും അല്ലേ ഈ രീതിയിൽ ഡയറ്റ്. യെസ്
0: നമ്മൾ ഇപ്പോൾ എൻഡോമെട്രിയോസിസ് ക്ലിനിക്കലി ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുമ്പോൾ ദിസ് ഇസ് ദ ബ്യൂട്ടി, എല്ലാം അണ്ടർ വൺ റൂഫ് വി ഹാവ് കെപ്റ്റ്. ഡയറ്റ് എക്സസൈസ് ഒക്കെ ഒരു പേഷ്യന്റ് ലീഫ്ലെറ്റിലെ എല്ലാ ഡീറ്റെയിൽ കവറേജ് ആയിട്ടുണ്ടാവും. സോ ദേ ഗെറ്റ് ടു മോഡിഫൈ ദെയർ നീഡ്സ്. ഒരു പേഷ്യന്റ് ഇത് വർക്കാവും മറ്റേ പേഷ്യന്റ് അത് വർക്കാവില്ല. സോ ദേ ഹാവ് ടു അഡ്ജസ്റ്റ് ആൻഡ് ലേൺ ദെയർ ബോഡി. ഇറ്റ്സ് ലൈക്ക് സെൽഫ് മാനേജ്മെന്റ്, വി ഹെൽപ് ദം ഇൻ സെൽഫ് മാനേജ്മെന്റ് ഓഫ് ദ കണ്ടീഷൻ.
1: നമ്മളിപ്പം പറഞ്ഞു എങ്ങനെയാണ് ലൈഫ് സ്റ്റൈല് ഫുഡൊക്കെ പറഞ്ഞു. ഇപ്പം ഈ വളരെ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻസിൽ സർജറിയിലേക്ക് പോകേണ്ടി വരാറുണ്ടോ? എൻഡോമെട്രിയോസിസിൽ
0: സർജറി ഇസ് ആസ് ഐ സെഡ് ബിഫോർ നമ്മുടെ ഇറ്റ് ഇസ് മീൻ സെലക്റ്റഡ് കേസസ്. ഇപ്പം മെഡിസിൻസിൽ റെസ്പോൺസ് കിട്ടുന്നില്ല, ഇല്ല മെഡിസിൻസ് എടുത്തിട്ടും കുറച്ച് 6 months കഴിഞ്ഞിട്ട് സിംറ്റംസ് മാറുകയോ ഇല്ല സിസ്റ്റിൻ്റെ സൈസ് കൂടുകയോ ചെയ്യുന്നത്. ഇല്ല കുട്ടികൾ ട്രൈ ചെയ്തു ട്രീറ്റ്മെൻറ്റ് ഫെയിലായി.

0: ആവുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇല്ല സിവിയർ കണ്ടീഷൻ. ആസ് ഐ സെഡ്, ഇത് അടുത്തുള്ള ഓർഗൻസ് എന്നൊക്കെ ഒട്ടിപ്പിടിക്കുവാണല്ലോ. അപ്പൊ നമ്മളെ കിഡ്നിന്ന് വരുന്ന മൂത്രസഞ്ചിന്റെ ഒരു ട്യൂബാണ് യുരിറ്റർ. യുരിട്രിക് എൻഡോമെട്രിയോസിസ് 1-3% വരെ റയർ സിവിയർ കേസസിൽ കാണാറേ ഉള്ളൂ. ആ സമയത്ത് ഇറ്റ് ഇസ് കോൾഡ് സൈലന്റ് കില്ലർ. യു നോ വൈ? ബിക്കോസ് സിംപ്റ്റംസ് ഇല്ലാത്തയും ആ കിഡ്നിനെ അത് ബ്ലോക്ക് ചെയ്ത് കളയും. കിഡ്നി ഫെയിലിയർ ഇല്ലാത്ത എ സിംപ്റ്റമാറ്റിക്, അവർക്ക് കാലിൽ നീർ എന്തിനാ വരുന്നത് മനസ്സിലാവുന്നില്ല, ചിലപ്പോൾ അവർക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അങ്ങനത്തെ കണ്ടീഷൻസും കണ്ടിട്ടുണ്ട്. സോ അങ്ങനെ ആ ഒട്ടിപ്പിടുത്തൊക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി കീഹോളായിട്ട് നമ്മൾ ഡെഫിനറ്റ്ലി ആ ഒട്ടിപ്പിടുത്ത നർവ് ബൈ നർവ് ഒരു സിംഗിൾ ഫൈബർ ഫൈബർ ഡിസെക്ട് ചെയ്ത് കൊടുത്തിട്ട് ഡാമേജ് ഉള്ള പോർഷൻ മാത്രം എടുത്തിട്ട് ബാക്കി ഡാമേജ് ഇല്ലാത്തത് ക്ലിയർ ചെയ്തിട്ട് ഈ കിഡ്നി ട്യൂബ് ആയിരിക്കാം, മീൻസ് യുരിട്ട മൂത്രസഞ്ചിന്റെ ട്യൂബ് ആയിരിക്കാം, ഇല്ല മൂത്രസഞ്ചി ആയിരിക്കാം, ചിലപ്പം വെൽ കൊടലിൽ കൂടെ. ലക്കിലി കേരള എൻഡോമെട്രിയോസിസ് വളരെ കോമൺ ആണ്, പക്ഷെ ദിസ് ടൈപ്പ് ഓഫ് വെൽ കൊടൽ ചെറുകൊടലിന്റെ അകത്ത് കയറി പോകുന്ന എൻഡോമെട്രിയോസിസ് കുറവാണ്, ഇവിടെ കുറവാണ്. പക്ഷെ ബാക്കി സിവിയറിറ്റി വളരെ കോമൺ.
1: കേരളത്തിൽ എൻഡോമെട്രിയോസിസ് വളരെ കാര്യമായിട്ട് ആളുകളിലുണ്ട്,
0: കണ്ടുവരുന്നുണ്ട് ഡെഫിനറ്റ്ലി. സോ അതുകൊണ്ടാണ് ഈ മാർച്ച് മന്ത് ഈസ് ഡെഡിക്കേറ്റഡ് ടു ഇൻക്രീസ് ദ അവയർനെസ് സോ ദാറ്റ് കം ഏർലി ആൻഡ് ഈ ഇങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് സർജറീസിലോട്ട് പോവാൻ മുമ്പ് ഇഫ് യു ക്യാൻ കൺട്രോൾ ഇറ്റ് ആൻഡ് ഇഫ് നെസസറി കോംപ്ലിക്കേറ്റഡ് സർജറീസ് ടു ബി ഡൺ ഇൻ ദ ഡെഡിക്കേറ്റഡ് സെന്റേഴ്സ് വേർ വി ഹാവ് എക്സ്പെർട്ടീസ് ഫോർ ഇങ്ങനത്തെ നെർവ് സ്പെയറിംഗ് എന്ന് പറയും. ആ നെർവ്സ് ഒക്കെ സേവ് ചെയ്തിട്ട് വേണം ബാക്കി ഡാമേജ് ഇഷ്യൂസ്
1: എടുത്തു
0: മാറ്റാനും.
1: അത്രയും ഇതായിട്ടുള്ള ഒരു ഡോക്ടറിനെ അത് ചെയ്ത്
0: കൊടുക്കേണ്ടി വരും.
1: യൂഷ്വലി ഈ സർജറി ചെയ്യുന്നത് ഗൈനക്കോളജിസ്റ്റ് ആണോ?
0: യെസ് യെസ് ഡെഫിനറ്റ്ലി. ഗൈനക്ലാബ്സ് ഇറ്റ്സ് എ മൾട്ടി ഡിസിപ്ലിനറി ടീം. ഇവിടെ നമുക്ക് ആസ് ഐ സെഡ് ഈ മൂത്രസഞ്ചിന്റെ ട്യൂബ് ഒക്കെ ഇൻവോൾവ് ആവുമ്പോൾ വി വുഡ് ലൈക്ക് ടു ഇൻവോൾവ് ദ യൂറോളജിസ്റ്റ് ഓൾസോ. അതേപോലെ ഈ വെൽക്കുടലാണ് കൂടുതൽ ഇൻവോൾവ്. അപ്പോൾ സർജിക്കൽ ഗാസ്ട്രോ സർജിക്കൽ ടീം കൂടെ അതിനകത്ത് വരും. ഗാസ്ട്രോനേക്കാളും സർജിക്കൽ സർജിക്കൽ ടീമാണ് നമ്മൾ ആ
1: ഷേവിംഗ് ചെറുകുടലും ഒക്കെ ഇൻവോൾവ് ആവുന്നതുകൊണ്ട്
0: വി ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ഗൈനക്ലാബ് സർജറി. പെൽവിസിലെ ഉള്ള എല്ലാ ഡിസീസസ് വി ആർ സ്പെഷ്യലൈസ്ഡ് ടു ഡു ദ ഡിസെക്ഷൻസ്. അതേ സമയത്ത് ഇത് റെക്ടൽ ഷേവിംഗ് എന്ന് പറയും. ഈ രക്തം എന്ന് പറയുന്നത് വെൽക്കുടലിന്റെ ഒരു ഭാഗമാണ്. അതിനകത്ത് ഇത് പോയിട്ട് ഇങ്ങനെ ഡെപ്പോസിറ്റ് കിടക്കുക ഒരു ക്യാൻസർ പോലെ തന്നെ. അപ്പൊ അതിനിങ്ങനെ പയ്യെ പയ്യെ ഷേവ് ചെയ്ത് കൊടുത്തിട്ട് വി ആസ് ദ സർജൻസ് ടു ഇഫ് നെസസറി ടു ക്ലോസ് ഇറ്റ് ഓൾസോ. അങ്ങനെയാണ്.
1: ഇതൊരു മേജർ സർജറി തന്നെയാണ്.
0: യെസ് ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. പക്ഷെ എല്ലാ സ്റ്റേജസും എല്ലാ രീതിയിലും മേജർ ആയിരിക്കണമെന്നില്ല. ഒരു സ്റ്റേജ് 1, 2, 3, 4 ആണ് സയന്റിഫിക്കലി വി കോൾ ഇറ്റ്. സോ 3 and 4 ഇസ് ചലഞ്ചിങ്. ഇങ്ങനെ മൾട്ടി ഡിസിപ്ലിനറി മൾട്ടിപ്പിൾ ഡോക്ടേഴ്സ് ഇൻവോൾവ് ആയിരിക്കും. എന്നിട്ട് ദ പ്രൈമറി ട്രീറ്റിംഗ് പെൽവിക് സർജൻ, അത് നമ്മൾ ഗൈനക്കോളജിസ്റ്റ് വിൽ ഡിസൈഡ്.
1: പുതിയ എന്തെങ്കിലും റിസർച്ചും പുതിയ ട്രീറ്റ്മെന്റ്സ് ഇപ്പൊ മാഡം നേരത്തെ പറഞ്ഞു, അതല്ലാതെ വേറെ എന്തെങ്കിലും പുതിയതായിട്ട് നടക്കുന്നുണ്ടോ?
0: യെസ് യെസ് ഡെഫിനറ്റ്ലി. ഇത് ഒരു ചലഞ്ചിങ് കോംപ്ലക്സ് മൾട്ടി ഫാക്ടറിൽ എന്ന് പറഞ്ഞല്ലോ. സോ അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് പറയാനുണ്ടെങ്കിൽ ഒന്ന് ഡയഗ്നോസ്റ്റിക് ഡിലേ, കണ്ടുപിടിക്കാനുള്ള 7-8 വർഷം താമസം ഒന്ന് മാറ്റിയെടുക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ. നമ്പർ 2 ഈസ് അബൌട്ട് ദ ട്രീറ്റ്മെന്റ്, സ്പെസിഫിക് ആ ഓർഗനിലോട്ട് എത്തിക്കുന്ന മെഡിസിൻസ്. പിന്നെ നെർവ് ആണല്ലോ ഇവിടെ പെയിൻ, ന്യൂറോപ്പത്തിക് പെയിൻ. ആ നെറുമ്പിന്റെ മെഡിസിൻസ് കൂടെ പുതിയ പുതിയ നോൺ ഹോർമോണൽ മെഡിക്കേഷൻസ്. ഇപ്പൊ ഇത്ര കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഹോർമോണൽ ഷിഫ്റ്റിലായിരുന്നു, ഇപ്പൊ നോൺ ഹോർമോണിലോട്ടാണ് ഷിഫ്റ്റ്. പിന്നെ വേറെ ഒരു റിസർച്ച് ഫൈൻഡിങ് എന്ന് വെച്ചാൽ നമുക്ക് ഇത് ജസ്റ്റ് ഇൻഫ്ലമേഷൻ മാത്രമല്ലാത്ത നമ്മള് വാട്ട് എവർ വി ഈറ്റ് ഒരു ഗട്ട് മൈക്രോബയോം എന്ന് കേട്ടിട്ടുണ്ട്. യെസ്, പ്രോബയോട്ടിക്സ് ഗട്ട് മൈക്രോബയോം എന്ന്, നമ്മളെ ദേഹത്തിൽ ഒരു ഗുഡ് ബാക്ടീരിയ ഉണ്ട്, ബാഡ് ബാക്ടീരിയ കൂടെ ഉണ്ട്. ഗുഡ് ബാക്ടീരിയന്റെ അളവാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പോ ഈ ഗുഡ് ബാക്ടീരിയന്റെ അളവ് കുറയുമ്പോഴാണ് പല പ്രശ്നങ്ങൾ, ഈ എന്താ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ക്രോൺസ്,
1: മൈഗ്രെയിൻ,
0: കുറെ കാര്യങ്ങൾ വരും. അതേപോലെ എൻഡോമെട്രിയോസിന്റെ ഒരു ലിങ്ക് കൂടെ ജനറ്റിക്കലി ഉള്ളതുകൊണ്ട് വി ഹാവ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് മൈക്രോബയോട്ട. അതുകൊണ്ടാണ് ഈ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈര്, മോർക്കറി, ഈസ്റ്റുള്ള അപ്പം, അങ്ങനത്തെ ഫുഡ് ഇസ് വെരി ഗുഡ് ഫോർ
1: ലൈവ് ആയിട്ട് ജീവനുള്ള ബാക്ടീരിയ ഉള്ള ഫുഡ്.
0: യെസ്. പിന്നെ നമുക്ക് പറയാനുള്ളത് വാട്ട് ഈസ് സ്പെസിഫിക്കലി ഈ ജനറ്റിക് ലിങ്ക്സ് എന്തൊക്കെ ഉള്ള, ആർക്കൊക്കെ വരാൻ പോകുന്നത്, അതിന് എന്തൊക്കെ സ്പെസിഫിക്കലി മെഡിസിൻസ്. പിന്നെ പ്രിസൈസ് ആയിട്ട് ഈ നരമ്പിനെ തന്നെ ഐഡന്റിഫൈ, MRI-യിലായാലും ചില റിപ്പോർട്ട്സ് വിൽ ബി വെരി വേക്ക്, വെരി സട്ടിൽ ഫീച്ചേഴ്സ്, മീൻസ് വളരെ ചെറിയ ചെറിയ ഡെപ്പോസിറ്റ്സ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതൊക്കെ കണ്ടുപിടിക്കാനുള്ള സ്പെഷ്യൽ മെഡിസിൻസ്, സ്പെഷ്യൽ ഡൈ കളറിങ്, ഇതൊക്കെയാണ് ഇപ്പൊ നടക്കുന്ന ഒരു റിസർച്ച്
1: അഡ്വാൻസ്. ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ എവിടെയാണ്, ഏത് ഞരമ്പിലാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നതെന്ന് വിസിബിൾ ആവും അല്ലേ, കാണാൻ പറ്റും.
0: ഡെപ്പോസിറ്റ്സ്
1: അപ്പൊ അവിടെ മാത്രം നമുക്ക്
0: ട്രീറ്റ്മെന്റ് ടാർഗറ്റ് ചെയ്താൽ മതി. അങ്ങനത്തെ ആണ് ഡെവലപ്മെന്റ്.
1: അതാണ് ഇപ്പൊ റിസർച്ച് ഒക്കെ നടക്കുന്നത്.

0: പക്ഷെ ആസ് യു നോ ഇറ്റ് ടേക്സ് മെനി ഇയേഴ്സ് ബൈ ദ ടൈം. ഇപ്പൊ എക്സാമ്പിൾ എടുത്താൽ നമുക്ക് ഈ എച്ച് പി വി വാക്സിൻ വളരെ യൂസ്ഫുൾ ആണെന്ന് നമ്മൾ ഒരു 10 വർഷം തൊട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ലക്കിലി ലാസ്റ്റ് വീക്ക് ആണ് ആധാർ കാർഡിൽ വന്നിരിക്കുന്നത്. 14 ഇയേഴ്സ് ആൻഡ് ബിലോ യു ക്യാൻ കമന്റ് ചെയ്ത്.
1: അങ്ങനെ
0: റിസർച്ചിന്റെ നമുക്ക് ക്ലിനിക്സ് വരെ എത്താൻ കുറച്ച് സമയമെടുക്കും,
1: ആളുകളിലേക്ക് അത് കൊടുക്കാൻ
0: കുറച്ച് സമയം,
1: 5, 8, 10 വർഷം എടുക്കും.
0: അതെ, പക്ഷെ ആ വയസ്സ് ആയ ആൾക്കാരും എടുക്കണല്ലോ ഇഞ്ചക്ഷൻ. അതേപോലെ വി കാൻ മിസ് അവർ കിഡ്സ്. യെസ്,
1: ഇതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് ആളുകളിലേക്ക്, ഇതിനൊരു ബോധവൽക്കരണം ആളുകൾക്ക്. ഇപ്പം എനിക്ക് തന്നെ ഡോക്ടർ പറഞ്ഞപ്പോഴാണ് പല കാര്യങ്ങളും മനസ്സിലായത്.
0: അപ്പം
1: എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പം അവർ പറയുമ്പം പെയിനാണ്, പീരിയഡ്സിന് പെയിൻ ഉള്ളതാണ് അപ്പോൾ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. എനിക്കും പെയിൻ ഉണ്ടായിരുന്നു. അപ്പം അതൊരു സിവിയർ പെയിനാണ് വരുന്നതെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഒരു ഗ്ലോബലി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് ഒരു അവയർനെസ് എങ്ങനെയാണ് നമുക്ക് എത്തിക്കാൻ പറ്റുന്നത്?
0: വളരെ സിമ്പിളായിട്ട് പറയാനുണ്ടെങ്കിൽ, സിമ്പിൾ പെയിൻ ഈസ് ഓക്കെ, ഇത് കോമൺ പെയിൻ ആണ് പീരിയഡ്സിൻ്റെ. പക്ഷേ എനിത്തിങ് യു ഫീൽ അബ്നോർമൽ, ഒരു പ്രാവശ്യം പോയി കണ്ടേക്കാം എന്ന് മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇല്ല ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സിവിയർ ഫീവർ, വോമിറ്റിംഗ് ഓർ ബവൽ കോംപ്ലിക്കേഷൻസ് ലൈക്ക് ലൂസ് മോഷൻ ആയിട്ട് വരുക, അതിൻ്റെ കൂടെ മോഷൻ പോകുന്നേ ഇല്ല ആ 3 ഡേയ്സ്, ഇല്ലെങ്കിൽ പണ്ട് പറഞ്ഞ പോലെ കൂടി കൂടി വരിക പെയിൻ, 3 ഡേയ്സ് ഉള്ളത് 4 ഡേയ്സ്, 2 ഡേയ്സ് ഉള്ളത് 5 ഡേയ്സ്, അങ്ങനെ കൂടി കൂടി വരിക, ഇല്ല പണ്ടില്ലാത്ത പുതിയ പെയിൻ, ഈ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എനിത്തിങ് ലാസ്റ്റിംഗ് മോർ ദാൻ 6 മന്ത്സ്, 6 മന്ത്സ് വരെയും കണ്ടിന്യൂസ്ലി വന്നോണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ ദേർ ഇസ് സംതിങ് അബ്നോർമൽ. 1 or 2 മന്ത്സ് വന്നു, 3rd മന്ത് തൊട്ട് ഒട്ടും ഇല്ല, ഇറ്റ്സ് നോർമൽ ആണ്. പിന്നെ ബ്ലീഡിംഗ് ഒട്ടും അബ്സല്യൂട്ട്ലി നോർമൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇഫ് ദ ബ്ലീഡിംഗ് ഈസ് ഓൾസോ ഇൻക്രീസിംഗ്, ബ്ലീഡിംഗ് കൂടി കൂടി വരിക, പെയിന് കൂടി കൂടി വരിക, 6 മന്ത്സ് ആയിട്ട് ഒന്ന് സബ്സൈഡ് ആയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി യു നീഡ് ടു
1: അറ്റൻഡ് കാണണം.
0: യെസ്.
1: ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുന്ന, സൗഖ്യം പ്രോഗ്രാം കേൾക്കുന്ന ആളുകളുണ്ടല്ലോ, ഡോക്ടറിന് അവരോട് പറയാൻ പറ്റി എൻഡോമെട്രിയോസിസിനെ പറ്റി പറയാൻ ഒരു കാര്യം നിർബന്ധമായിട്ടും പറയണം എന്ന് ഇത് കേൾക്കുന്നവരോട് പറയാനുണ്ടെങ്കിൽ അതെന്തായിരിക്കും ഡോക്ടർ പറയുന്നത്?
0: യെസ്, ഡെഫിനറ്റ്ലി. ഒരു വീട്ടില് അച്ഛനെ കുറച്ച് ഫീവർ എന്ന് വെച്ചാൽ ആ വീട് കുഴപ്പമില്ല, എങ്ങനെങ്ങനെ മാനേജ് ആയിട്ട് എല്ലാവരും നോക്കിക്കൊള്ളും. പക്ഷെ അമ്മയ്ക്കൊരു പനി പിടിച്ചാൽ, ഇല്ല ലേഡി ഓഫ് ദ ഹൗസിന് ഒരു പ്രശ്നം വന്നാൽ, ഇറ്റ് ഈസ് ലൈക്ക് എ സ്റ്റാൻഡ് സ്റ്റിൽ. സോ ഇറ്റ്സ് ദ ഡ്യൂട്ടി, എല്ലാവരും കടമയാണ് നമ്മൾ ആ പെൺകൊച്ചുങ്ങളെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. എന്നാലേ നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്തും അതേപോലെ നമ്മൾ നേഷൻ ഒരു ഡെവലപ്ഡ് നേഷനിലോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകത്തുള്ളൂ. സോ എവറിബഡി ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ പെയിൻ, ഷുഡ് നോട്ട് ബി നെഗ്ലക്റ്റഡ്. ഇഫ് ഇറ്റ് ഈസ് ഓഫ് ഇൻക്രീസിംഗ് ഇൻറ്റൻസിറ്റി, അത് ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം. നമ്പർ 3, ഇതിൻ്റെ ക്രോണിസിറ്റി അത്ര സിവിയർ ഉള്ളത് കൊണ്ട് ഫോളോ അപ്പ് ആൻഡ് റിക്കറൻസിലോട്ട് എല്ലാവരും ഒരു ശ്രദ്ധയോടെ നോക്കണം. ബിക്കോസ് പലപ്പോഴും ചാലഞ്ചിങ് ആയിട്ട് നമ്മൾ കാണുന്നത്, ട്രീറ്റ്മെൻറ്റ് തുടങ്ങും, 2 വർഷം കഴിഞ്ഞിട്ട് ഒന്നും കാണത്തില്ല, പേഷ്യൻറ്റ് തിരിച്ചു വരത്തേ ഇല്ല, 3rd വർഷം ഭയങ്കര സിവിയറായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അതും എസ്പെഷ്യലി വർക്കിംഗ് ക്ലാസ്, അവർക്ക് സമയം ഉണ്ടാവുന്നില്ല, നെഗ്ലക്ട് അറിഞ്ഞിട്ടല്ല,
1: മാറ്റിവെക്കാൻ പറ്റുള്ളൂ.
0: സോ അതാണ് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മളിപ്പോൾ കാണുന്നത്. റിക്കറൻസ്, പ്രിവെൻഷൻ ഓഫ് റിക്കറൻസ് ആൻഡ് ഫോളോ അപ്പ്.
1: എൻഡോമെട്രിയോസിസ് ഇപ്പൊ വളരെ കോമൺ ആയിട്ട് കേരളത്തിലെ കുട്ടികൾ, സ്ത്രീകളിൽ കാണുന്നുണ്ട്.
0: ഡെഫിനറ്റ്ലി
1: അതിന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ സാധാരണയിൽ കവിഞ്ഞുള്ള നമ്മുടെ പീരിയഡ്സിന്റെ സമയത്തുള്ള വേദന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സാധാരണ അല്ലാത്ത ഒരു വോമിറ്റിംഗ് വരുന്നു, അല്ല അതുപോലെയുള്ള സാധാരണ കാണാത്ത എന്തെങ്കിലും ലക്ഷണങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു, അത് 6 മാസം തുടർച്ചയായിട്ട് അങ്ങനെ തന്നെ വരുന്നു എന്നൊക്കെ ഉള്ളപ്പം എവിടെയോ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് നമ്മളത് മനസ്സിലാക്കണം.
0: യെസ്,
1: ഉടനെ തന്നെ ഡോക്ടറിനെ കാണുകയും എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് കണ്ടുപിടിക്കണം. ഇനി കണ്ടുപിടിച്ചു അത് എൻഡോമെട്രിയോസിസ് കൊണ്ടാണ് എന്ന് അറിഞ്ഞാൽ നിർബന്ധമായിട്ടും ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും അത് തുടരുകയും ഡോക്ടറിനെ വന്ന് കണ്ട്, ഇടയ്ക്കിടയ്ക്ക് ആ പറയുന്ന സമയങ്ങളിൽ ഡോക്ടറിനെ വന്ന് കണ്ട് ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുകയും അങ്ങനെ ഈ സിംറ്റംസിൽ നിന്നോ അല്ലെങ്കിൽ സിവിയർ ആവുന്നതിൽ നിന്നോ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും.
0: ഡെഫിനറ്റ്ലി. ഓക്കെ,
1: അപ്പം റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനിൽ സൗഖ്യം പരിപാടിയിൽ ഇതുവരെ നമ്മളോട് സംസാരിച്ചത് ഡോക്ടർ ചൈത്ര TM, എറണാകുളം റിനായ് മെഡിസിറ്റിയിലെ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ആണ്. എൻഡോമെട്രിയോസിസ് എന്ന വിഷയത്തെപ്പറ്റി വളരെ ദീർഘമായിട്ട് നമ്മളോട് ഇത്രയും സമയം സംസാരിച്ചതിനും ഡോക്ടറിൻ്റെ തിരക്കിട്ട ജോലിയുടെ ഇടയ്ക്കൊന്നും അല്പസമയം കണ്ടെത്തി നമുക്ക് ഇത്രയും അറിവുകൾ പറഞ്ഞു തന്നതിനും റേഡിയോ കൊച്ചി 90 FM.

0: എൻ്റെ പേരിലുള്ള എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു മാം.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരുടെ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക്

ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 ശനിയാഴ്ച വൈകുന്നേരം 6 ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോ